0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ఈ జీవన అనుప్రవేశం చేయనంగిల ఆ వయసుల ఈ జీవన ప్రవేశికేండ ఉపాధి అదే ఆ శరీరం ఆవాన్ వేండిట ఇరికిన ఆ చెరియ పుళు పోలే ఇరికిన ఆ సాధనం అది ఆ వయసుల ఆద్యం రక్షపడణం నాన మాతావిని జఠరత్తిల్ కడనొండ అది రక్షపడణం కారణం అది ఉండాయ శేషం అదినే వయసుల ఎందకియో జంతుకలుండ నమలే അറിയാదే నమలు തന്നെ ఉళ్ళు തന്നെ మనసుం శరీరం ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ്. അവിടെ തന്നെ എത്രയോ വന്യമൃഗങ്ങൾ എന്തൊക്കെയുണ്ട്. മനസ്സിൽ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യമൊക്കെ ഉള്ള മാതിരി ഈ ശരീരത്തിനുള്ളിൽ വയറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് അണുക്കളും ഒക്കെ ഉണ്ട്. ഇതേതെങ്കിലും ഒന്ന് അതിനെ പിടിച്ച് തിന്നാ മതി. ആ ജീവന പ്രവേശം ചെയ്യേണ്ട സാധനത്തിൽ കർക്കന്തു കലലം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിൽ ഈ ജീവൻ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു വരണം. ആ ഭ്രൂണം അവിടുന്ന് നശിച്ചു പോവാതിരിക്കണം. അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു വരണം. ആ വയറ്റൊന്ന് രക്ഷപ്പെട്ട് അത് ജനിക്കണം പുറത്ത്. ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ല. ഇത് വയറ്റിലിരിക്കുന്ന സമയത്ത് ഇത് നല്ല ഫുള്ളി കോൺഷ്യസ് ആണെങ്കിൽ ആ അമ്മ വയറ്റില് ശിശുവുണ്ട്, ആ ശിശുവിന് ഒന്നും ആകരുത്, ആപത്തുണ്ടാകരുത് എന്ന് പറഞ്ഞ് നാവ് കെട്ടിവെച്ച് ആഹാരം കഴിക്കുന്നത് സൂക്ഷിച്ച് വളരെ ജാഗ്രതയോടെ ഒക്കെ ഇരിക്കും. ജനിച്ചു കഴിഞ്ഞിട്ടാണ് സാധാരണ അമ്മമാർക്ക് പലപ്പോഴും പാശം വരുന്നത്. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താവുന്നു, തോന്നിയ ആഹാരമൊക്കെ കഴിക്കുള്ളില്ല, നല്ല മുളകും എരിവും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ അവിടെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ആ ശിശുവിന്റെ ആ ചെറിയ ആ ജീവന് ആ ഫീറ്റസ് അതിന് അവിടെ വിഷമാണ്. അതിന് അത് അവിടെ ദുഃഖം അനുഭവിക്കാൻ ആരംഭിക്കുന്നു എന്നാണ്, അവിടുന്ന് തുടങ്ങിയെന്നാണ്. അവിടെ എന്തിനാ ഈ ദുഃഖം അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ അമ്മയ്ക്ക് തോന്നില്ല അവിടെ ആദ്യം അവിടുന്ന് ദുഃഖം അനുഭവിക്കുമ്പോഴെങ്കിലും ഇതിന് കുറച്ച് വൈരാഗ്യം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വൈരാഗ്യമൊന്നും വരണില്ല. അവിടെ അവിടെ ശിവ ചിന്ത ചെയ്യാൻ ശിവ സ്മരണം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാണ്. അവിടുന്നും രക്ഷപ്പെട്ടു, ആ ജീവൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു എന്നാണ്. ആദവ് കർമ്മപ്രസംഗാ കലയതി കലുഷം മാതൃകുക്ഷവും സ്ഥിതം മാം. അവിടുന്ന് രക്ഷപ്പെട്ട് ഒരുപാട് ഒരു ഭാഗം മുഴുവൻ മാണിക്യവാചക സ്വാമികൾ ഇതിങ്ങനെ പറഞ്ഞു വരും. അത്ഭുതമായ കൃതിയാണ് ആ ജീവൻ. അതിന്ന് രക്ഷപ്പെട്ട് പുറത്ത് ജനിക്കുന്നു. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് വരുന്ന ദിവസങ്ങൾ ഓരോ ഭാഗമായിട്ട് അത് കണ്ടുകൊണ്ട് വരാം. ഇങ്ങനെ പറയുന്നത് നമ്മുടെ ശ്ലോകങ്ങൾ പറഞ്ഞു വരുമ്പോ കാണാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അത് ജനിച്ചു കഴിഞ്ഞാല് പിന്നെ എത്ര ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടു വരേണ്ടിയിരുന്നു. വ്യാധികള് പല ദുഃഖങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു വരണം. ആ ജീവൻ ഒരു ഇവല്യൂഷനാണ് ഇത്. മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ ആ ജീവൻ അവിടുന്ന് ജനിച്ചു കഴിഞ്ഞാല് ജനിക്കുന്നതിന് മുമ്പ് ആ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അതിന് ഈശ്വരസ്മരണ ഒന്നുമില്ല. ആ ജീവന് ഈശ്വരസ്മരണ ഉണ്ടാവണമെങ്കിൽ ഒരു വഴിയുണ്ട്. ചെറിയ വഴി എന്താന്ന് വെച്ചാൽ ഈ അമ്മ ഈ മാതാവ് സത്സംഗത്തിൽ പോയി ഇരിക്കണം, ഭഗവത് കഥകളെ കേൾക്കണം, ഭഗവത് സ്മരണം ചെയ്യണം, ഭഗവത് ചിന്ത ചെയ്യണം. എന്നാ ചിലപ്പോ വരും ആ ശിശുവിനെ അത് ബാധിക്കും. പ്രഹ്ലാദൻ അങ്ങനെയാണ്. പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ ആ രാജ്യത്തില് ഒരേ ഒരു എക്സെപ്ഷനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ഈ അസുരക്കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയാണ് ഭഗവത് സ്മരണം ചെയ്യൂന്ന്. ഈ അസുരക്കുട്ടികളൊക്കെ പറയുന്നത് പ്രഹ്ലാദ ഈ ഭഗവത് സ്മരണം എന്നൊക്കെ പറയുന്നത് വയസ്സായിട്ട് ചെയ്യേണ്ടതല്ല, ഇപ്പൊ ഒന്നും ചെയ്യേണ്ടതല്ല, നമുക്കൊക്കെ ഉള്ള ധാരണയാണതേ, ഇതൊന്നും ചെറുപ്പകാലത്ത് ചെയ്യേണ്ടതല്ല, അതൊക്കെ വളരെ വൃദ്ധനായിട്ട് ചെയ്യേണ്ടതല്ലേ എന്നാണ്. ചെറുപ്പകാലത്ത് ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വയസ്സായിട്ടുള്ളവർക്ക് റിട്ടയർ ആയ ശേഷം മാത്രമേ ഈശ്വര വിചാരം പാടുള്ളൂ എന്നൊരു ധാരണ. അതാണ് പ്രഹ്ലാദൻ പറയുന്നത് കൗമാര ആചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മനുഷ്യ ശരീരം കിട്ടുന്നത് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ശരീരം രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ദുർലഭം മാനുഷം ദേഹം എന്നാ അത് നിത്യമായിട്ട് നിൽക്കൊന്നുമില്ല. കിട്ടിയ അവസരം പാഴാക്കി ശരീരത്തിൽ ആരോഗ്യമുള്ളപ്പോൾ ഭഗവത് സ്മരണം ചെയ്യണം. തഥാപി അധ്രുവം അത് ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെങ്കിലോ അർത്ഥതം പുരുഷാർത്ഥത്തിന് തന്നെ തരാൻ അതിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ ആരോഗ്യമുള്ളപ്പോ ചെറുപ്പത്തിൽ തന്നെ കൗമാരപ്രായത്തിൽ തന്നെ കുമാരനായിട്ട് ഇരിക്കുമ്പോ തന്നെ ഭഗവത് സ്മരണം ചെയ്യണം. അപ്പൊ ഈ അസുര കുട്ടികളൊക്കെ ചോദിക്കുക, ഈ പ്രഹ്ലാദ നീയും ഞങ്ങളെ പോലെ അസുര കുട്ടിയായിട്ട് ജനിച്ചതാ, അതും ഹിരണ്യകശിപുവിന്റെ പുത്രനാണ്. ഈ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ എന്നൊക്കെ പറഞ്ഞാലൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് കേട്ടോ. അപ്പ രാക്ഷസ പ്രകൃതിയായിട്ടുള്ളവര് ഹിരണ്യാക്ഷൻ എന്ന് വെച്ചാല് ഹിരണ്യെന്ന് വെച്ചാൽ സ്വർണം, സ്വർണത്തിലേ കണ്ണു വെച്ചോണ്ടിരിക്കുന്നവനാണ്, ധനസമ്പാദനത്തിലേ കണ്ണു വെച്ചോണ്ടിരിക്കുന്നവനാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യ കശിപു, കശിപു എന്ന് വെച്ചാൽ കട്ടിലെന്നർത്ഥം. സ്വർണം കൊണ്ട് കട്ടിലുണ്ടാക്കി സുഖിച്ചോണ്ടിരിക്കുന്നവൻ, ലക്ഷോറിയസ് ആയിട്ട് ശരീരഭോഗത്തിലേ ശ്രദ്ധ വെച്ചോണ്ടിരിക്കുന്നവൻ. അപ്പൊ ഈ പ്രഹ്ലാദനോട് അസുരകുട്ടികൾ ചോദിക്കുകയാണ്, എങ്ങനെ ഈ ഹിരണ്യകശിപുവിന് പുത്രനായിട്ട് എങ്ങനെ ജനിച്ചു? പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ വയറ്റിലിരുന്നപ്പോ അന്നുമുതലേ, അന്ന് നാരദ ഭഗവാനെ, നാരദനെ കാണാനുള്ള ഭാഗ്യം കിട്ടി അമ്മയ്ക്ക്, നാരദനിൽ നിന്ന് ഭഗവത് കഥാശ്രവണം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ട് ആ വയറ്റിലിരിക്കുമ്പോ തന്നെ അത് ഇൻഫ്ലുവൻസ് ആയി. മഹാപുരുഷ സംസർഗം അതാണ്. സത്സംഗം കൊണ്ടാണ് നാരദനെക്കാളും മുമ്പിലെത്തി പ്രഹ്ലാദൻ ഭക്തന്മാരുടെ ശ്രേണിയിൽ. പ്രഹ്ലാദ, നാരദ, പരാശര, പുണ്ഡരീക, വ്യാസാംബരീഷ, ശുകശൗനക, ഇത് ഇങ്ങനെയാണല്ലോ. ഇനി ആദ്യം പ്രഹ്ലാദനാണ്. പ്രഹ്ലാദന് ഈ ഗർഭത്തിലിരിക്കുമ്പോ തന്നെ നാരദ ഭഗവാന്റെ സമ്പർക്കം കൊണ്ട് ഭഗവത് ഭക്തി ഉണ്ടായി എന്നാണ്. അപ്പോ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ചെയ്യാവുന്നത് എന്താ? ഗർഭത്തിൽ ആ ശിശു ഇരിക്കുമ്പോ തന്നെ ഭഗവത് കഥകളെ കേൾക്കുക, ഭഗവത് സ്മരണ ചെയ്യുക, ഈശ്വര വിചാരം ചെയ്യുക, ഇങ്ങനെ മാതാവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാം കുഞ്ഞിന്, അല്ലെ? ഇത് ചെയ്തില്ല അമ്മ അജ്ഞയാണോന്ന് വെച്ചാൽ ഈ പ്രോസസ്സിനെ കുറിച്ച്, ഈ ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് ഭഗവത് സ്മരണ വരണം എന്ന് ആഗ്രഹം മാതാവിനില്ലെങ്കിൽ ആ മാതാവ് എന്ത് ചെയ്യും? അവരുടെ സുഖത്തിനനുസരിച്ച്, അവരുടെ ഇന്ദ്രിയത്തിനനുസരിച്ച് പോയിക്കൊണ്ട് ടിവിയിലോ വേണ്ടാത്ത പുസ്തകങ്ങൾ വായിക്കുന്നതിലോ ദുസ്സംഗത്തിലോ ചെലവഴിച്ചു എന്ന് വരും. അതൊന്നും അപ്പൊ ആ കുട്ടിയെ ബാധിക്കില്ല. അപ്പൊ കുട്ടിക്ക് ആ ശിശുവിന്റെ പ്രാരബ്ധത അനുഭവിക്കാൻ വേണ്ടി ജനിക്കുമ്പോ ജനിച്ച് കുറെ കഷ്ടപ്പെട്ടിട്ടേ ഭഗവത് സ്മൃതി വരുള്ളൂ. അപ്പൊ ആ വയറ്റിലിരിക്കുന്ന സമയത്ത് ശിവസ്മരണം ചെയ്തില്ല എന്നാണ്. ആദൌ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്ര അമേധ്യ മധ്യേ ക്വഥയതി നിതരാം ജഠരോ ജാതവേദാഹ. നമ്മൾ അരയ്ക്കുന്ന മലമൂത്രാദി സാധനങ്ങളൊക്കെ അതിന്റെ നടുവിലാണ് അവിടെ ശയിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഒരു അറപ്പുമില്ല, അറച്ചിട്ടും പ്രയോജനമില്ല അവിടെ. ജാഠരോ ജാതവേദാഹ, വയറ്റിലിരിക്കുന്ന ജഠരാഗ്നി അതുവരെ ഇങ്ങനെ തപിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ എന്തൊക്കെ ദുഃഖം അനുഭവിച്ചു പറയാൻ വയ്യ എന്നാണ്. യദ്യദ്വൈ തത്ര ദുഃഖം വെതരത്തി നിതരാം ശക്യത കേന വക്തും, ആരെ കൊണ്ട് പറയാനാ പറ്റ, ആർക്കറിയാം. ക്ഷന്തവ്യോമേ അപരാധ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ. അന്ന് അനുഭവിച്ച ആ അന്ന് ചെയ്ത തെറ്റ്, ഏറ്റവും വലിയ തെറ്റെന്താ? അന്ന് ഭഗവത് സ്മരണ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്നാണ്. അതുകൊണ്ട് ആ അപരാധം ക്ഷമിക്കണം. ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ, ഹേ ഭഗവാൻ, ഇപ്പോഴെങ്കിലും ഇനിയുള്ള ജന്മത്തിൽ സ്മരിച്ചോളാം എന്നൊരു തീരുമാനമെങ്കിലും എടുക്കണം എന്നാണ്. അതുകൊണ്ട് ഈ ഭഗവത് സ്മൃതി എന്നുള്ളത് കുറച്ച് ബുദ്ധി വന്നു കഴിഞ്ഞാല് സംസാര ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കും. അതിനു മുമ്പ് സ്മൃതി വരില്ല പലപ്പോഴും. ഈ ദുഃഖം എന്നുള്ളത് ഒരു ഇന്നെവിറ്റബിളാണ്. പലപ്പോഴും ദുഃഖം വരുമ്പോഴാണ് ഭഗവാനെ പ്രാപിക്കണം, ഭഗവാൻ മാത്രമേ ഗതിയുള്ളൂ എന്നുള്ള തോന്നലൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വിശ്വാസമൊക്കെ നമ്മളുടെ പ്രവൃത്തിയിലും നമ്മളുടെ ശ്രമത്തിലാണ്. ദുഃഖം വരുമ്പോ ഭഗവാൻ നേരെ മനസ്സ് തിരിയുമ്പോഴാണ് ഭഗവാനെ ഗതി എന്നുള്ള തോന്നൽ വരുന്നത്. ഈ ദുഃഖത്തിന് അന്ത്യം വരുത്തുന്നത് എങ്ങനെയാണ് എന്നാണ് ദർശനങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകത്തിലിരിക്കുന്ന എല്ലാ ദർശനങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുഃഖത്തിന് അന്ത്യം വരുത്താൻ, ദുഃഖമില്ലാതാക്കാൻ എന്താ വഴിയെന്ന്, നമുക്കൊക്കെ അതാണ്. ദുഃഖമില്ലാതാക്കാൻ എന്താ വഴിയെന്ന്, എങ്ങനെയെങ്കിലും ദുഃഖം തീർക്കണം, ദുഃഖമില്ലാതാക്കണം, സുഖമായിട്ടിരിക്കണം, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഫിലോസഫി ആറ് ദർശനങ്ങളാണ്, നമ്മുടെ ഹൈന്ദവ ശാസ്ത്രത്തില് ആറ് ദർശനങ്ങളാണ്. അതിൽ ഏറ്റവും പഴകിയ ദർശനം എന്ന് പറയുന്നത് സാഖ്യം. ഭഗവത്ഗീതയിൽ ഭഗവാൻ സാഖ്യയോഗം എന്ന് പറയുന്നു, അത് വേറെ. അത് ജ്ഞാനത്തിന് തന്നെ ഭഗവാൻ സാഖ്യയോഗം എന്ന് പറയുന്നു, അതല്ലാതെ സാഖ്യ ദർശനം സിദ്ധാന്തം. അത് കഴിഞ്ഞാല് സാഖ്യം, യോഗം, ന്യായം, ന്യായത്തിൽ തന്നെ ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെ ആറ് ദർശനങ്ങൾ വരും. ഈ ആറ് ദർശനങ്ങളിലും ചർച്ച എന്താന്ന് വെച്ചാൽ ആത്യന്തികമായിട്ട് എങ്ങനെ ദുഃഖമില്ലാതാക്കാം. ഇവരൊക്കെ ചിന്തിച്ചത് അതാണ്, ദുഃഖമില്ലാതെ ഇരിക്കണം, സുഖമായിട്ട് ഇരിക്കും വേണം, എന്താ വഴിയെന്നാണ്. എല്ലാവരുടെയും ഇച്ഛ അതാണ്, നമ്മളുടെ ഒക്കെ ആഗ്രഹം അതാണ്. അപ്പോ ഇതിലൊന്നും പെടാതെ ഒരു കൂട്ടരും ഉണ്ടായിരുന്നു കേട്ടോ. അവര് പറഞ്ഞു, സുഖമായിട്ടിരിക്കാം, ഞങ്ങൾ വഴി പറഞ്ഞുതരാം. എന്താ, കടം വാങ്ങിയിട്ടെങ്കിലും സുഖമായിട്ട് ശാപ്പാട് കഴിക്കുക, ഉറങ്ങുക, നാളേക്ക് എന്ത് വരും, ഈ മരണം കഴിഞ്ഞിട്ട് എന്ത് നടക്കും, ഭഗവാൻ ഈശ്വരൻ ലോകത്തിന് അതീതമായ കാര്യം, ഇതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യേ ചെയ്യേണ്ട എന്നാണ്. ഋണം കൃത്വ ഘൃതം പിബേ എന്നാണ് അവർ പറയാം. കടം വാങ്ങിയിട്ടെങ്കിലും നന്നായിട്ട് നെയ് കൂട്ടി ശാപ്പാട് കഴിക്കണം എന്നാണ്. അവരാണ് ലോകായതികന്മാര്, ചാർവാകന്മാരെന്ന് പറയും. ചാർവാകൻ എന്ന് വെച്ചാല് ചാരു ഭാഷണം. അവര് സംസാരിക്കുന്നത് നോക്കുമ്പോ നമുക്ക് തോന്നും അത്ര, ഇപ്പൊ തന്നെ പലർക്കും തോന്നിയിട്ടുണ്ടോ അതാണല്ലോ നല്ലതെന്ന്. ഇപ്പൊ തന്നെ തോന്നിയിട്ടുണ്ടാവും നമുക്ക് പലർക്ക് അതാണല്ലോ നല്ലത്, എന്തിനായി വേദാന്തവും ഈശ്വര വിചാരവും ഒക്കെ, എന്തിനീ മെനക്കെടണം, മനസ്സിനെ കീഴടക്കാനും മനസ്സിനെ അടക്കാനും ഒക്കെ. അവർ പറയണു കേട്ടാ ഉടനെ തോന്നും അത്ര വായിൽ പഞ്ചസാര ഇടണമെന്ന്. ഇതാണ് ഏറ്റവും, ഇതാണല്ലോ നല്ലത്, ഇതാണല്ലോ വഴിയും തോന്നുന്നതാണ്. അതാണ് ചാർവാകൻ എന്ന് വെച്ചാല് വളരെ രുചികരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ആ കൂട്ടരാണ് ഇപ്പോഴും ധാരാളം ഉണ്ട്. അവര് ആ പ്രത്യേകിച്ച് ആ പേരിൽ നടക്കുന്നില്ല അത്രേ ഉള്ളു. ഇപ്പോഴുണ്ട് ധാരാളം അങ്ങനെയുള്ളവര്. എങ്ങനെയെങ്കിലും സുഖമായിട്ടിരിക്കണം, കടം വാങ്ങിയിട്ടോ ഏതെങ്കിലും വിധത്തിൽ കുറെ പണം ഉണ്ടാക്കുക. ഏനകേനാവി പ്രകാരേണ, നമ്മളുടെ തമാശായിട്ടൊരു മാഷ് പറയും, അത് സംസ്കൃതമൊന്നും അല്ല, അത് തെറ്റിച്ചുച്ചരിക്കുകയാണ്. ഏനക്കേനാഭിപ്രകാരേണ മനഃകൃഷ്ണേ നിവേശയേത് എന്ന് പറയണേന് അദ്ദേഹം പറയും ഏനകേനാഭിപ്രകാരേണ പണ കീശേ നിവേശയേത് എന്ന്. പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക, ഭഗവത് വിചാരം ഭഗവത് സ്മൃതി എന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, പണം വെച്ച് സുഖമായിട്ട് ജീവിക്കണം എന്ന്. അങ്ങനെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ശാസ്ത്രമൊന്നും നിഷേധം പറയണില്ല. പണമുണ്ടാക്കിയിട്ട് ധാരാളം ഭോഗം അനുഭവിച്ച് സുഖമായിട്ടിരിക്കാം എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇരുന്നോളൂ എന്നാണ്. ശ്രമിച്ചു നോക്കൂ, അങ്ങനെ വിശ്വാസമുള്ളവർ അതിൽ ശ്രമിച്ചു നോക്കുന്നത് കൊണ്ട് ഒരു തടസ്സമില്ല എന്നാണ്. പക്ഷെ ഭോഗം ചെയ്യുമ്പോ തന്നെ ഭയമാണ് ഉള്ളില്ലേ, രോഗം വരുമോ എന്ന് ഭയമാണ്, ഇതിന് തടസ്സം വരുമോ എന്ന് ഭയമാണ്, ഇത് നിത്യമല്ല എന്ന് അറിയാം, ഇതൊന്നും നിത്യമായിട്ട് നിൽക്കാൻ പോണില്ല. അപ്പൊ ഇതൊക്കെ ഈ ചാർവാകന്മാരുടെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു, ഭഗവാനും ഈശ്വരനും മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതാണ്, എങ്ങനെയെങ്കിലും ജീവിക്കാന്നാണ്. അതുപോരാ, ദർശനങ്ങളൊക്കെ ആലോചിച്ചു, ഇതിനെന്തെങ്കിലും താത്വികമായിട്ടൊരു നിർണയം കൊണ്ടുവരണം. അങ്ങനെ നിർണയം അവസാനം കൊണ്ടുവന്നതാണ് ഉത്തരമീമാംസ എന്ന് പറഞ്ഞാൽ വേദാന്തശാസ്ത്രം. വേദാന്തശാസ്ത്രമാണ് ദർശനങ്ങൾക്ക് എല്ലാത്തിനും അവസാനമായിട്ട് അതിനെ പൂർണ്ണതയിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. വേദാന്തശാസ്ത്രം പറയുന്നു, പരമാത്മ തത്വജ്ഞാനം ഉണ്ടാവുമ്പോഴേ ഒരു ജീവന് തൃപ്തി വരുള്ളൂ. അതിനു മുമ്പ് എന്ത് തന്നെ ശ്രമിച്ചു നോക്കിക്കൊള്ളു, തൃപ്തി വരാൻ പോണില്ല. അതിനു മുമ്പ് എന്ത് തന്നെ ചെയ്താലും തൃപ്തി വരാൻ പോണില്ല. എന്ന് ജീവന് ജ്ഞാനം വരുന്നുവോ, എന്ന് തന്റെ അന്തരംഗത്തിലിരിക്കുന്ന ഭഗവാനെ അറിയുന്നുവോ, അന്ന് ശാന്തി വരും, അല്ലെങ്കിൽ വരില്ല എന്നാണ്. കുറച്ചുപോലും വരില്ല ചോദിച്ചാൽ കുറച്ചും വരില്ല എന്നാണ്. ഒരു ചാലഞ്ച് മാതിരി ഉപനിഷത്തിലെ ഋഷി പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്, നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ സ്തുതി എന്താണ്, സ്തോത്രം എന്താണ്, ഭഗവാൻ മാത്രമേ ഗതിയുള്ളൂ എന്നുള്ള ബോധം വരാൻ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ വിഷയങ്ങൾ. ശ്വേതാശ്വതര ഉപനിഷത്തില് ഋഷി ഒരു ഒരു ചാലഞ്ച് മാതിരി, നമ്മളുടെ ആധുനിക ശാസ്ത്രത്തിനോട് തന്നെ ഒരു ചാലഞ്ച് മാതിരിയാണത്. ഋഷി പറയുന്നത്, നിങ്ങൾക്ക് ഭഗവാനെ അറിയാതെ ശാന്തി കിട്ടും. ആദ്യം ഒരു ഒരു നമ്മളുടെ ഉള്ളില് ഒരു ഔത്സുഖ്യം ഉണ്ടാക്കാണ്. നിങ്ങൾക്ക് ഭഗവാനെ അറിയാതെ, ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ അറിയാതെ തന്നെ നിങ്ങൾക്ക് സുഖം ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാല്, നമ്മളുടെ മുകളിൽ കിടക്കുന്ന അനന്തമായിട്ടുള്ള ഈ ആകാശം ഉണ്ടല്ലോ, ഈ ആകാശത്തിന് മുഴുവൻ എടുത്ത് പായ ചുരുട്ടണ മാതിരി ചുരുട്ടി കക്ഷത്തിൽ വെക്കാൻ കഴിയുമെങ്കിൽ ഒരു പക്ഷേ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ അറിയാതെ ശാന്തിയും കിട്ടിയെന്ന് വരാമെന്ന്. യഥാ ശർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തഥാ ദേവം അവിജ്ഞായ ദുഃഖസ്യ അന്തോ ഭവിഷ്യതി. ചർമ്മവത് ആകാശം, ഒരു തോല് ചുരുട്ടുന്ന മാതിരി, തോൽപ്പായ ചുരുട്ടുന്ന മാതിരി വേഷ്ടയിഷ്യന്തി മാനവാഹ തഥാ, അപ്പോ അങ്ങനെ കഴിയുമെങ്കിൽ ഒരു പക്ഷേ തഥാ ദേവം അവിജ്ഞായ ദുഃഖസ്യ അന്തോ ഭവിഷ്യതി. അപ്പൊ വേണമെങ്കിൽ ഭഗവാനൊന്നും ആവശ്യമില്ല, നമുക്ക് സുഖമായിട്ടിരിക്കാം. അത്രയും കഴിയുമെങ്കിൽ. എന്നാല് എന്തിനാ ഈ ഉപമ, ഇങ്ങനൊരു ഉപമ പറഞ്ഞതെന്ന് വെച്ചാല് അതിൽ തന്നെ ഒരു രഹസ്യം കിടക്കുന്നുണ്ട്. ആകാശത്തിന് മുഴുവൻ വേഷ്ടനം ചെയ്യണമെന്ന് വെച്ചാൽ അനന്തമാണ് ഈ ആകാശം. ഈ അനന്തതയെ മുഴുവൻ നമ്മളുടെ ഉള്ളിൽ ഒതുക്കണമെങ്കിലും ഭഗവാനെ അറിയണം. അതും അനന്തമായ വസ്തുവാണ്. അനന്തമായ വസ്തുവിനെ ചുരുട്ടാന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ ഉള്ളിലേക്ക് അടക്കുക. ഏറ്റവും സൂക്ഷ്മമായ വസ്തുവാണ് ആകാശമേ. ആ ആകാശത്തിന് നമ്മളുടെ ഉള്ളിലാക്കണമെങ്കിൽ സ്ഥൂലമായ എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞാക്കേ പറ്റുള്ളൂ. അപ്പം ഭഗവാനെ അറിയാതെ യാതൊരു നിവൃത്തിയില്ല. ഭഗവത് ഭക്തി എന്ന് വരുന്നുവോ, ഭഗവത് വിചാരം എന്ന് ചെയ്യാൻ പറ്റുന്നുവോ, എന്ന് ഭഗവത് നിഷ്ഠ വരുന്നുവോ, ഭഗവത് പ്രേമം ഉള്ളിൽ ഉദിക്കുന്നുവോ, അന്നേ രക്ഷയുള്ളൂ, അല്ലാതെ വേറെ ഗതിയേ ഇല്ല എന്നാണ്. அந்யதா சரணம் நாஸ்தி. அதல்லாது வேற சரணம் இல்லையா, வேற கதி இல்லையான்னு. இதான வேதாந்த சாஸ்திரத்தின் சித்தாந்தம். இது சித்தாந்தமான, இதல்லாது வேற வழி இல்லையா. என்ன ஆத்மா அனுபவம் வருந்தோ அதுல சாஸ்திரம் வேதாந்தம் பரையும்போது நீங்களோட உள்ளில் தான் ஒருத்தருட அந்தரங்கத்திலும் ஆ பகவான் இருக்கணும். சிவானந்த லஹரியில தான் ஆச்சாரிய சுவாமி பரையுமேனு எங்கேயா அங்கே பாவனை செய்ய, சம்போத்வம் பரமாந்தரங்க இதுமே சித்தே ஸ்மராமி அன்வகம். ஹே சம்போ, ஹே பகவன், அங்க அந்தரங்கத்தில், அந்தரங்கத்தில் ஏற்றவும் அந்தரங்கமாயிட்ட சூக்மாயிட்ட ஹிருதயத்தில் ஆத்மஸ்வரூபியாயிட்டு இருக்கணும். ஞா நிரந்தரம் ஸ்மரிச்சு கொள்ளாம். அங்கே எல்லாத்தையும் எங்கேயா ஸ்மரிக்கா. அங்கே பகவானே சாட்சாத்கரிக்காதே அந்தரங்கத்தில் இருக்கிற வஸ்து ஆ சர்வேஸ்வரன், அது எந்தானு அறியும்போழே சாந்தி உண்டாவளும். அறியாதே சாந்தி ஆனந்தம் சுகம் உண்டாவில்லையா. அது அறிஞ்சு கழிஞ்சால் உண்டாகுன சுகம் எந்த பரமமாய ஆத்தியந்தீக துக்க நிவர்த்தி என்ன சுகப்பிராப்தி பண்ணல. சாஸ்திரம் சுகம் கிட்டணும்னு பண்ணலையா, ஆத்தியந்திகமாய்ட்டு துக்கம் இல்லாதாகணும். சரி, துக்கம் இல்லாதாயி, இந்த சுகம் எவ்வளவு கிட்டும்னு வச்சால் சுகம் ஒன்னும் உண்டாக்கி எடுக்கண்ட ஆவசியம் இல்ல. நீங்களோட ஓரோருத்தருட ஸ்வரூபம் சுகமான. சுகம் உள்ளது புறத்துனொன்னும் கிட்டும் வேண்டாம். നിങ്ങൾക്ക് എന്തോ ഒരു ദുഃഖം വന്നു, വലിയ വിഷമം വന്നു, കരഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് മനസ്സിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിയുമ്പോ ഹാവ് തൃപ്തിയായി. അപ്പൊ സുഖം എവിടുന്ന് കിട്ടി? സുഖം എവിടുന്നേ കൊണ്ടുവന്നു? ദുഃഖം എവിടുന്നോ കൊണ്ടുവന്നു. ഏതോ ഒന്ന് കാരണമായിട്ടിരുന്നു ദുഃഖം ഉണ്ടാക്കാൻ. ആ ദുഃഖം കഴിഞ്ഞുപോയപ്പോ സുഖം ഉള്ളിൽ തന്നെ തോന്നി. ഭഗവത്ഗീതയിൽ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ദുഃഖ സംയോഗ വിയോഗം എന്നാണ്. ദുഃഖ സംയോഗം, ദുഃഖവുമായിട്ട് നമ്മൾ സംയോഗം വെച്ചുകൊണ്ടിരിക്കുന്നു, അതിന് വിട്ടുപിരിഞ്ഞാ മതി. സുഖം നമ്മളുടെ അന്തരംഗത്തില് ആത്മസ്വരൂപമായിട്ട് ഭഗവത് സ്വരൂപമായിട്ട് ഇരിക്കുന്നു. സച്ചിദാനന്ദ വിഗ്രഹനായിട്ട് ഭഗവാൻ ഇരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ. ആ ഭഗവാനെ അന്തരംഗത്തിൽ അറിയാ, ഭഗവാന്റെ സ്വരൂപത്തിനെ അറിയാന്ന്. അങ്ങനെ അറിയുന്നവൻ പരമ ആനന്ദത്തിനെ അനുഭവിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവനെ ആനന്ദമുള്ളു. ആനന്ദം എന്ന് വെച്ചാല് മഹാത്മാക്കളെ കണ്ടാൽ നമ്മൾ ആനന്ദമൊന്നും ചിലപ്പോ പുറത്ത് കണ്ടില്ല എന്ന് വരും. ആനന്ദം ഉണ്ടെന്ന് വെച്ചാൽ അവരെന്തോ ഈ ടൂത്ത്പേസ്റ്റിന്റെ അഡ്വർടൈസ്മെന്റിന് ചിരിക്കണ മാതിരി ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത്. അത് ആന്തരിക അനുഭൂതിയാണ്, അത് ശാന്തിയാണ്. അത് പുറത്തേക്കൊന്നും പ്രകടിപ്പിക്കൊന്നും വേണ്ട. അവരുടെ ഭാവത്തിൽ അറിയാം നമുക്കത്, സാന്നിധ്യത്തിൽ അറിയാം. ആ ശാന്തി ആന്തരികമായിട്ട് അനുഭവിക്കുന്നതാണ്. ആ സുഖം, ആ നിത്യമായ ശാന്തി അന്തരംഗത്തില് അനുഭവിക്കുന്നു. ആ അനുഭവം തന്നെയാണ് ഭഗവത് സ്വരൂപം എന്നാണ്. ആ ഭഗവാൻ വിശ്വത്തിനു മുഴുവൻ ആധാരമായിട്ടിരിക്കുന്ന ആ ചേതനാശക്തി, ആ സർവേശ്വരൻ, ആ സർവേശ്വരനെ അറിയാനാണ് ഉപനിഷത്തുകളൊക്കെ ശ്രുതി എന്ന് നമ്മൾ പറയുന്നത്. ഉപനിഷത്തുകള് ശ്രുതികളൊക്കെ ഉദ്ഘോഷിക്കുന്നത് അതാ. ആ ഭഗവാനെ അറിയൂ, നിങ്ങൾക്ക് ശാന്തമായിട്ടിരിക്കാം. നാ അന്യപന്ഥ വിദ്യതേ അയനായ, വേറെ ഒരു വഴിയില്ല എന്നാണ്. നാ അന്യപന്ഥ വിദ്യതേ അയനായ, ഇതിന് വേറെ ഒരു വഴിയില്ല. നമ്മളൊക്കെ പുരുഷ സൂക്തം പറയുമ്പോ പറയും നാന്യപ്പന്ത വിദ്യതേയനായ. എപ്പോഴാ അഹം ഋഷി പറയാണേ, വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃപരസ്താ. വേദാഹമേതം, അന്തരംഗത്തിലിരിക്കുന്ന ആ പരമപുരുഷനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നാണ്. എന്നിട്ട് ആനന്ദം കൊണ്ട് ആ ഋഷി തന്നെ പറയാം, എല്ലാരും വരൂ കേൾക്കൂന്നാണ്. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ ആയേ ധാമാനി ദിവ്യാനി തസ്തു വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃപരസ്താത്. വിശ്വേ ശൃണ്വന്തു, എല്ലാരും കേൾക്കട്ടെ എന്നാണ്. ലോകത്തിലിരിക്കുന്നവർ മുഴുവൻ കേൾക്കട്ടെ. അനുഭവിച്ച ഋഷി പറയാണ്, ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. എങ്ങനെയാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത് ഋഷി എന്ന് വെച്ചാല്, നമ്മളെ ആരെയും പാപികളെ എന്നൊന്നും അല്ല വിളിക്കുന്നത്. നമ്മളെ ആരെയും നീചറായിട്ടുള്ളവർ അധമൻ എന്നൊന്നും ഋഷിക്ക് തോന്നുന്നില്ല. താൻ അനുഭവിച്ച് ഭഗവാനെ അറിഞ്ഞ ഉടനെ അദ്ദേഹം കാണുന്നത് മുഴുവൻ നമ്മളൊക്കെ അമൃത സ്വരൂപനായ ഭഗവാന്റെ കുട്ടികളാണ്. അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളെ എന്നാണ് സംബോധന. ആ അമൃതപുത്രന്മാരെന്ന് വെച്ചാൽ എന്താർത്ഥം? ആ അമൃതത്വം മുഴുവൻ നമുക്ക് പരമ്പര പരമ്പരയായിട്ട് കിട്ടിയിരിക്കുന്നതാണെന്ന്, നമുക്ക് അവകാശപ്പെട്ടതാണ്, ബർത്ത്റൈറ്റാണ് നമ്മളുടെ എന്നാണ്. എല്ലാരും കേൾക്കുന്നതാണ് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. ഈ ലോകത്തിലിരിക്കുന്നവർ മാത്രമല്ല വിളിക്കുന്നത്. ആയേ ധാമാനി ദിവ്യാനി തസ്തുഹു, ഈ ലോകത്തിലിരിക്കുന്നവർക്ക് മാത്രമല്ല, ദേവലോകത്തിലിരിക്കുന്ന ദേവേന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, ഇന്ദ്രൻ, ബൃഹസ്പതി, എല്ലാരും കേൾക്കട്ടെ. എന്താ ദേവന്മാർക്കൊന്നും ജ്ഞാനമില്ലേന്ന് ചോദിച്ചാൽ, ദേവന്മാരും നമ്മളെക്കാളും കുറച്ചൊരു ഹയർ പ്ലെയിനിൽ ഇരിക്കുന്നു എന്നല്ലാതെ അവരും ജ്ഞാനാനുഭവം പ്രാപിച്ചു വരുന്നതല്ല. അവർ കുറച്ച് സത്കാര്യങ്ങൾ ചെയ്തു, കുറെ പുണ്യം ചെയ്തു, സോഷ്യൽ സർവീസ് ചെയ്തിട്ട് കുറച്ച് ഹയർ ലെവലിൽ പോയിട്ട് അവർ ഇരിക്കുകയാണ്. ആ പുണ്യത്തിന്റെ ഫലം ക്ഷയിച്ചു കഴിഞ്ഞാൽ ക്ഷീണയ പുണ്യേ മർത്യലോകം വിശന്തി, ടൂറിസ്റ്റ് വിസ ആണ്. അമേരിക്ക ഒന്ന് കാണണമെന്ന് സ്റ്റേറ്റ്സിലേക്ക് ഒന്ന് പോയിട്ട് വരണം എന്ന് വെച്ചാല് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത് വരെ ഒരു ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് ഒന്ന് പോയിട്ട് വരാം, ഒരു വേൾഡ് ടൂർ. അത് കഴിഞ്ഞ പീരീഡ് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തേക്കാക്കും നമ്മളെ. അതുമാതിരി ദേവലോകത്ത് പോയാലും വേദത്തിലിരിക്കുന്ന കർമ്മകാന്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിയകളൊക്കെ ചെയ്ത് യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ, സ്വർഗഗതിയാണ് അവർ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് സ്വർഗത്തിൽ പോയിട്ടേ പുണ്യം ആസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ, അവിടെ പോയിട്ട് സുഖമായിട്ട് സുഖം അനുഭവിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ അവരും തിരിച്ചു വരണം. അവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിലേക്ക് വേഗം വരണം, വേഗം വരണം, ഭൂമിയിൽ വന്ന് ജനിക്കണം. അതും ഭൂമിയില് ഭാരതവർഷത്തില്, അതും ഭാരതവർഷത്തിലെ ദക്ഷിണദേശത്തിന് ഒരുപാട് പ്രാധാന്യമാണ്, പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ. ഈ കലിയില് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ദേവന്മാരൊക്കെ ആഗ്രഹിക്കുന്നത്രേ ഈ കലിയില് ഭാരതദേശത്തില് ദക്ഷിണദേശത്തില് വന്ന് ജനിക്കണം. എന്താ കാര്യം എന്ന് വെച്ചാല് ഈ ദക്ഷിണദേശത്തില്, അതായത് ഈ സൗത്ത് ഇന്ത്യയില് ഒരുപാട് ഭക്തന്മാരുണ്ടാവുന്നതാണ് കലിയില്. കലൌ ഖലു ഭവിഷ്യന്തി നാരായണ പരായണാ ക്വചിത് ക്വചിൻ മഹാരാജ ദ്രവിഡേഷു ച ഭൂരിഷ താമ്രപർണീ നദീയത്ര കൃതമാലാപയസ്വിനി കാവേരീ ച മഹാപുണ്യ പ്രതീചീ ച മഹാനദി ഏ പിബന്തി ജലം താസാം മനുജ മനുജേശ്വരാ മനുജേശ്വരാ പ്രായോ ഭക്ത ഭവിഷ്യന്തി വാസുദേവേ അമലാശയാ. കാവേരി, താമ്രപർണി, ഈ നദികളൊക്കെ നമ്മുടെ ഭാരതപ്പുഴ, ഇതൊക്കെ ഈ നദികളുടെയൊക്കെ തീരത്തിൽ വസിക്കുന്നവർ, ആ ജലം പാനം ചെയ്യുന്നവരൊക്കെ ഭഗവത് ഭക്തന്മാരായിട്ട്, ചിത്തം ശുദ്ധിയായി ഭഗവത് ഭക്തന്മാരായിട്ട് തീരും എന്നാണ് ഭട്ടതിരി പറയുന്നു. ഭഗവാനെ, അങ്ങനെയൊരു ഭാഗ്യം എനിക്കും കിട്ടി എന്നാണ്. എങ്ങനെയോ പുണ്യം കൊണ്ടോ എന്തുകൊണ്ടോ അങ്ങനെ വന്ന് ജനിക്കാനൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ ജനിച്ചിട്ട് ഈ ജന്മത്തിന് വേസ്റ്റ് ചെയ്ത് കളയരുത്, വ്യർത്ഥമാക്കി കളയരുത്. എങ്ങനെയോ ജനിച്ചുപോയി. ദൈവാത്തത്രീവജാതാൻ വിഷയ വിഷരസൈഹി മാ വിഭോ വഞ്ചയാസ്മാൻ. എങ്ങനെയോ വന്ന് ജനിച്ചു. ഹേ ഭഗവാൻ, ഇനിയും ലോകവിഷയങ്ങളിൽ കുടുക്കിയിട്ട് എന്നെ ചതിക്കരുതേ എന്നാണ്. എന്നെ ഇനിയും ചതിക്കരുതേ, എന്നെ ഇനിയിട്ട് ഇതിലെടുത്ത് ദുഃഖിപ്പിക്കരുതേ. വിഷയ വിഷരസൈഹി മാ വിഭോ വഞ്ചയാസ്മാൻ. അപ്പൊ ദേവന്മാരൊക്കെ ആഗ്രഹിക്കുന്നു അത്രേ ഈ ഭൂമിയിലെ, ഈ ഭാരതദേശത്തിൽ. പുന്താനം തന്നെ പറയുന്നുണ്ടല്ലോ, ദേവന്മാർ പോലും ഇവിടെ വന്ന് ഭാരതദേശത്തിൽ വന്ന് ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ന് ജനിച്ച് ഇവിടെ വന്നാലേ മോക്ഷത്തിനുള്ള മാർഗമുള്ളൂ എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഭാരതദേശത്തില് നമ്മൾ ജനിച്ചിരിക്കുന്നു. ഇവിടെ വന്ന് ഭഗവത് സ്മൃതി ചെയ്ത് ജ്ഞാനം അനുഭവിക്കാൻ ഇവിടെ നമുക്ക് പറ്റും, ദേവന്മാർക്കത് പറ്റില്ല. ആ പ്രിവിലേജ് ദേവന്മാർക്കില്ലയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഋഷി പറയുന്നത്, ലോകത്തിലിരിക്കുന്നവർ മാത്രമല്ല ഇവരെക്കാളും ദുഃഖിക്കുന്നവർ ദേവന്മാരാണ്. കാരണം ദേവന്മാർക്ക് അവിടെ ഇരുന്ന് പ്രവർത്തിക്കാൻ പോലും പറ്റില്ല ഞാൻ മോക്ഷത്തിന്. അവരിങ്ങോട്ട് വരണം, എന്നാലേ അവർക്ക് പ്രവൃത്തിയെങ്കിലും നടക്കുള്ളൂ, മോക്ഷത്തിന് പരമാത്മ തത്വജ്ഞാനത്തിനുള്ള പ്രവൃത്തിയെങ്കിലും നടക്കുള്ളൂ. അപ്പൊ അവരും ഇങ്ങോട്ട് വന്നേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ആയേ ധാമാനി ദിവ്യാനി തസ്തു എന്നാണ്. ദിവ്യമായ ധാമങ്ങളില് സ്വർഗാദി ലോകങ്ങളിൽ ഇരിക്കുന്നവരും കേൾക്കട്ടെ. എന്താ കേൾക്കാൻ? ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. വേദാഹമേതം പുരുഷം മഹാന്തം. എങ്ങനെയിരിക്കുന്ന ഭഗവാന്? ആദിത്യവർണം തമസഃപരസ്താ, സൂര്യനെ പോലെ ഭാസിക്കുന്ന പരമതത്വമായി, പരമപ്രകാശമായിട്ട്. വേറെ ഒരു പ്രകാശവും അതിന് ആവശ്യമില്ല. എല്ലാ പ്രകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് പ്രകാശിക്കുന്നത്. നത്ര സൂര്യോഭാതിന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുത്തോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ ഭഗവാൻ പ്രകാശിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത്. അപ്പൊ പരമപ്രകാശ സ്വരൂപിയായിട്ടിരിക്കുന്ന ആ ഭഗവാനെ അറിഞ്ഞിരിക്കുന്നു. അതല്ലാതെ വേറെ വഴിയില്ല, വേറെ ഗതിയില്ല എന്നാണ്. ആ ഭഗവാനെ എന്ന് അറിയുന്നു അന്ന് ഈ സംസാരത്തിന്റെ പാരം, സംസാരത്തിന്റെ കര അങ്ങോട്ട് കടക്കുന്നു. നിത്യമായ നിരന്തരമായ ശാന്തി സുഖം ഉണ്ടാവുന്നു എന്നാണ്, ആനന്ദം ഉണ്ടാവുന്നു. അതല്ലാതെ വേറെ വഴിയേ ഇല്ല എന്നാണ്. ഇതൊക്കെ വേദ പുരാണങ്ങളിൽ പറഞ്ഞു വെച്ചു, ഇതൊക്കെ വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകളിൽ തന്നെ പറയുന്നുണ്ട്. വേദത്തിൽ തന്നെ പറയുന്നു, ഈ തത്വം അറിയാത്തവൻ ഋചാ കിം കരിഷ്യതി എന്നാണ്. അവന് തന്നെ ഋഗ്വേദത്തില് ഈ തത്വമാണ് പ്രതിപാദിക്കുന്നത്, സംസാര മോക്ഷമാണ്, ഭഗവാനെ അറിയണം എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ഋചാ കിം കരിഷ്യതി, അവൻ വേദം കൊണ്ടുപോലും അവന് പ്രയോജനമില്ലാതായിട്ട് പോകുന്നു. ഉപനിഷത്തുകളും ഇത് തന്നെയാണ് പറയുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആളുകള് ഒന്നും മൂവ് ആവണില്ല എന്നാണ്.

0: తాన్ మాసేభ్య సంవత్సరం సంవత్సరాదాదిత్యం ఆదిత్యచంద్రమసం చంద్రమసో విద్యుదం తత్పురుషో అమానవ స ఏనాన్ బ్రహ్మగమేతి ఏష దేవయాన పంథ ఇది అథయ ఇమే గ్రామే ఇష్టాపూర్తే దత్తమిత్యుపాసతే తే ధూమం అభిసంభవంది ధూమాద్రాత్రిం రాత్రేరపరపక్షం అపరపక్షాద్యాన్ని షడం దక్షిణైదే మాసాన్ తాన్నైదే సంవత్సరం అభిప్రాప్నువంది మాసేభ్య పితర్లోకం పితర్లోకాదాకాశం ఆకాశ్చంద్రమసం ఏష సోమో రాజా తద్దేవానాం అన్నం తం దేవా భక్షయంది తస్మిన్ యావత్ సంపాదముషిత్వా అథ ఏదమేవ అధ్వానం పునర్నిర్వర్తందే యథా ఇదం ఆకాశం ఆకాశాద్ వాయుం వాయుర్భూత్వా ధూమో భవతి ధూమో భూత్వా అభ్రం భవతి అభ్రం భూత్వా మేఘో భవతి మేఘో భూత్వా ప్రవర్షతి త ఇహ వ్రీహి యవా ఓషధి వనస్పతయ తిలమాషా ఇది జాయందే అతో వైఖలు దుర్నిష్ప్రపతరం యో యో హ్యన్నమతి యో రేతసించది తద్భూయ ఏవ భవతి తత్ య ఇహ రమణీయ చరణాః అభ్యాసోహ యత్తే రమణీయాం యోనిం ఆపద్యేరన్ బ్రాహ్మణ యోనిం వా క్షత్రియ యోనిం వా వైశ్య యోనిం వా అథ య ఇహ కపూయ చరణాః అభ్యాసోహ యత్తే కపూయాం యోనిం ఆపద్యేరన్ శ్వయోనిం వా సూకర యోనిం వా చంట్రాళ యోనిం వా అథ ఏతయోర్పథోర్ న కతరేణ చ న తాని ఇమాని క్షుద్రాణి అసగదావృతీని భూతాని భవంది జాయసమ్రేస్వ ఇత్యేతత్ తృతీయం స్థానం తేనాసో లోపో న సంపూర్యతే తస్మాం జుగుప్సేత తదేశ శ్లోకః తేనో హిరణ్యస్య సురాం పిపంస్థ గురోస్తర్పం అవసన్ బ్రహ్మ చ ఏదే పదంది చత్వారః పంచమశ్చ ఆచరన్ స్థైరితి అతః ఏయా ఏతానేమం పంచాగ్నిన్ వేద నతః తైరపి ఆచరన్ పాప్మనా అలిప్యతే శుద్ధ పూతః పుణ్యలోకో భవతి య ఏవం మేద య ఏవం మేద ప్రవాహణం గౌతమను ఉపదేశిక్కున్న భాగం പ്രവാഹണം ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം പറയുന്നത്. അവസാനത്തെ ചോദ്യം യഥാ പഞ്ചമ്യാം ആഹൂതു ആപഹ പുരുഷവചസോ ഭവന്തി ഇതി. അഞ്ച് ആഹൂതികളെ കുറിച്ചുകൂടെ പറയും. അതിൽ ആപഹ പുരുഷവ ആപഹ ജലം, അത് പുരുഷനാകുന്നത് എങ്ങനെ എന്നാണ്. പഞ്ചാഹൂതികളിൽ ആപഹ ജലം എങ്ങനെ പുരുഷ എന്നുള്ള സ്വപ്നയുള്ളവനായിത്തീരുന്നു എന്നാണ് അവസാനത്തെ ചോദ്യം. അതിനാദ്യം മറുപടി പറയുന്നു, കാരണം അത് പ്രധാനപ്പെട്ടത്. അതിൻ്റെ മറുപടിയാണ് പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത്. അതാണ് അസോവാകലോകോഗൂതമ അഗ്നിഹി ഗൂതമ അസോ ലോകോ അഗ്നിഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. ഇത് ഒന്നാമത്തെ അഗ്നി. അഗ്നിഹോത്രത്തിൽ സമിത് കൊണ്ട് അഗ്നിയെ ജ്വലിപ്പിക്കുന്നു. അതിൽ പയസ് തുടങ്ങിയ ഹവിസർപ്പിക്കുന്നു. അത് ചെയ്യുന്നുവെന്ന് അതിൻ്റെ ഫലം കിട്ടുന്നു. വേദത്തിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ മുഖ്യമായ ഒന്നാണ് അഗ്നിഹോത്രം. അഗ്നിഹോത്രത്തിലെ മുഖ്യമായ ചടങ്ങാണ് സമയത്ത് അഗ്നി ജ്വലിപ്പിക്കുക, അതിൽ ആഹൂതി അർപ്പിക്കുക, പയസ് തുടങ്ങി ജലമയമായ വസ്തുക്കളാണ് അത് അർപ്പിക്കുന്നത്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഭാഷ്യകാരം പറയുന്നു. സായം പ്രാതർ അഗ്നിഹോത്രാഹൂതി ഹുദേ പയയാദി സാധനേ ശ്രദ്ധാപരസരേ അഹവിനിയാഗ്നി സമിദ്ധൂമ അക്ഷരങ്കാര വിസ്ഫുലിംഗ ഭാവിതേ കർത്രാദികാരക ഭാവിതേ ച അന്തരിക്ഷക്രമേണ ഉത്ക്രമ്യ ദ്വിലോകം പ്രവിശ്യന്ത്യോ സൂക്ഷ്മഭൂതേ അപ്സംവായിത്വാ അപ്ശബ്ദവാച്യേ ശ്രദ്ധാഹേതുത്വാച്ച ശ്രദ്ധാശബ്ദവാച്യേ തയോരധികണോ അഗ്നിർ അന്യച്ച തസ്സംബന്ധം സമനാദീനി ഉച്യത്തെ. ഒരു നീണ്ട വാചകത്തിൽ എന്താണ് അഗ്നിഹോത്രം എന്നുള്ള ചുരുങ്ങി പറഞ്ഞിരിക്കുന്നത്. അഗ്നിഹോത്രത്തിന്റെ രഹസ്യം എന്താണ്, എന്തവിടെ സംഭവിക്കുന്നത്? സായം പ്രാത അഗ്നിഹോത്രാഹൂതി, എല്ലാ ദിവസവും അഗ്നിഹോത്രി ഉഷക്കാലത്തിലും സായം സന്ധ്യയിലും അഗ്നിഹോത്രത്തെ അനുഷ്ഠിക്കുന്നു. അനുഷ്ഠിക്കുന്നു വെച്ചാൽ പഴയകാലത്ത് അങ്ങനെയൊക്കെ അനുഷ്ഠിച്ചത്, ഇന്നല്ലാതെ അപൂർവമായി. ഇന്നും അഗ്നിഹോത്രത്തിനും മറ്റും ആൾക്കാർ പ്രചാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന തരത്തിൽ, ശ്രുതി പറയുന്ന തരത്തിൽ അത് പ്രചരിക്കുന്നറിയത്തില്ല. ശ്രുതി രണ്ട് പറയും, ഒന്ന് കേവലമായ അഗ്നിഹോത്രം, മറ്റൊന്ന് അതിന് കേവല കർമ്മം എന്ന് പറയും, മറ്റൊന്ന് ഉപാസനയോടുകൂടി അഗ്നിഹോത്രം. ഇവിടെ പറയുന്ന അതാണ്, ഇവിടെ രണ്ടിനെയും വേർതിരിക്കുന്നു, ഒന്ന് കേവലമായ കർമ്മം, മറ്റൊന്ന് ഉപാസനയോടുകൂടി ചേർന്ന് കർമ്മം. കേവല കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർ ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നു, അവിടെ ദേവന്മാരുടെ അന്നമാകുന്നു, വീണ്ടും മടങ്ങി വരുന്നു, കർമ്മമനുസരിച്ച് വീണ്ടും ജനിക്കുന്നു. അതുകൊണ്ട് അത് നിത്യമായ മാർഗമാണെന്ന് പറയും, ശോഭനമായ മാർഗമാണ്. കാരണം ചന്ദ്രലോകത്തിലെത്തുക, ദേവന്മാരുടെ അന്നമാകുക, എന്നുവെച്ചാൽ അവരുടെ ഭൃത്യന്മാരാകുക, വീണ്ടും സംസാരഗതിയെ പ്രാപിക്കുന്നു. ഒരു ദേവലോകത്തിലെത്തി അവിടെ ഭൃത്യന്മാരായിരുന്നാലും സുഖമാണെന്ന് പറയുന്നു, പക്ഷെ തിരിച്ച് സംസാരഗതിയെ പ്രാപിക്കുന്നു. അതുകൊണ്ട് കേവല അഗ്നിഹോത്രം അത് പോരാ, അതുകൊണ്ട് എന്ത് വേണം, ഉപാസന കൂടി വേണം. കർമ്മത്തോടൊപ്പം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. അവർക്ക് ആപേക്ഷികമായ മോക്ഷത്തെ പ്രാപിക്കാം. അതിന് രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. കുടിപ്പ് ഭാഷ്യകാരം പറയുന്നത് ആപേക്ഷികമായ മോക്ഷം എന്നാണ്. ഗീതയിൽ ഭഗവാനും പറയുന്നതാണ് ആ ബ്രഹ്മഭുവനാന്തോക പുനരാപുരത്തിനോർജുന, ബ്രഹ്മലോകം വരെ എത്തിയാലും തിരിച്ചു വരേണ്ടി വരും. അത് തന്നെ ഇവിടെ ഭാഷ്യകാരനും പറയുന്നു. പക്ഷെ എന്നാലും ഒരു കൽപ്പാന്തം വരെ അവിടെ ഇരിക്കാം, പിന്നീട് ശ്രേഷ്ഠമായ ജന്മം ഒരു കൽപ്പാലം എന്തോന്ന് പറഞ്ഞ് ചെറിയ കാലം. അതുകൊണ്ട് കേവല കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസനയോടുകൂടിയത്. ഉപാസന എന്ന് പറഞ്ഞാൽ ഭാവന, അഗ്നിഹോത്രത്തോടൊപ്പം അനുഷ്ഠിക്കേണ്ട മാനസികമായ ധ്യാനം അല്ലെങ്കിൽ ഭാവന. അഗ്നിഹോത്രത്തിൽ ശരിക്കും ബാഹ്യമായി സംയുക്തി ജ്വലിപ്പിക്കുന്നു, സംയുക്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നു, അവിടെ പയസ്സർപ്പിക്കുന്നു, അവിടുത്തെ ആഹൂതി പയസ്സാണ്. ഇവിടെയല്ല, ഇവിടെ എല്ലാത്തിനും മാറ്റം വരുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? അസോ വാവ ലോകഗോതം അഗ്നി. ഈ അഗ്നിഹോത്രത്തിൽ നീ കാണുന്ന അഗ്നി അത് ഈ ദ്വിലോകമാണ്. ഇതാണ് ഭാവന. ഇത്തരത്തിൽ എല്ലാത്തിനും ഭാവന ചെയ്യുന്നു. എന്താണ് അവിടെ സംയുക്തായിരിക്കുന്നത്? ഇവിടെ വിറക്, പിറകിൽ അഗ്നി ജ്വലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന മാനസികമായ അഗ്നിഹോത്രം. ആദ്യത്തിനാണ് സംയുക്ത. വിറകിൽ എങ്ങനെയാണോ അഗ്നി ജ്വലിക്കുന്നത്, അതുപോലെ ഈ ആദിത്യനിൽ ഈ ദ്വിലോകം ജ്വലിക്കുന്നു, പ്രകാശിക്കുന്നു. അതുകൊണ്ട് നമ്മളൊരു സമാനതയുണ്ട്. ഒരടിസ്ഥാനമില്ലാത്ത ഭാവനയല്ല, ഭൗതികമായി ബാഹ്യമായി കാണുന്നത് ഉള്ള ഭാവനയാണ്. ഇവിടെ ഭാഷ്യകാലം പറയും ഇത് കേവലം ഭൗതികമല്ല, ഇതിന് ആധ്യാത്മികവും ആദിദൈവികവുമായ രണ്ട് ഭാവങ്ങളുണ്ട്. ആധ്യാത്മികമായ ഭാവങ്ങൾ മനസ്സ്, കർണങ്ങൾ, ജീവൻ ഉൾപ്പെടെയുള്ള ആധ്യാത്മിക ഭാവങ്ങൾ. ആദിദൈവികമായ ഭാവങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ദേവതാഭാവങ്ങൾ, ഓരോ പ്രപഞ്ചശക്തിക്കും പിന്നിലുള്ള ചൈതന്യശക്തി. സൂര്യനൊരു ഭൗതികമായ ശക്തിയാണ്, അതിന്റെ പിന്നിലൊരു ചൈതന്യശക്തിയുണ്ട്. ആദിദൈവികം, ആദിദൈവികം എന്ന് പറയുന്നത് ഈ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. ദ്വിലോകം, ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ്? അവന്റെ ശരീരം തുടങ്ങി ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ, ശരീരവും കർണങ്ങളും. ഇതങ്ങനെയല്ല. ആദിദൈവികം എന്ന് പറയുമ്പോൾ ബാഹ്യമായ വിപുലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങൾ, ഇതിലുണ്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നു. ഇപ്പോ കർമ്മം ചെയ്യുന്നു, ദേവതകളെ അനുഗ്രഹിക്കുന്നു, ഫലമുണ്ടാകുന്നു, ഇതെല്ലാം പറയുന്ന എന്താ സംഭവിക്കുന്നു? ആധ്യാത്മികവും ആദി ദൈവികവുമായിട്ടുള്ള ബന്ധം. അത് സംഭവിക്കുമ്പോൾ ജീവന് ഗതിയുണ്ടാകും. ജീവൻ സ്വയം അജ്ഞനാണ്, ആശക്തനാണ്. ജീവന് സ്വേച്ഛയാ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ജീവൻ പരാധീനനാണ്, അജ്ഞാനത്തിന് അധീതനാണ്, രാഗദ്വേഷങ്ങൾക്ക് അധീതനാണ്, സ്വന്തം കർമ്മങ്ങൾക്ക് അധീതനാണ്, കർമ്മ സംസ്കാരത്തിന് അധീനനാണ്, വാസനയ്ക്ക് അധീനനാണ്. പിന്നെ ഏറ്റവും സ്ഥൂലമായ തന്റെ വികാര വിചാരങ്ങൾക്കെല്ലാം അധീനനാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അല്പജ്ഞനും അശക്തനുമായിരിക്കുന്ന ഈ ജീവന് സ്വയം ഉയർന്നു പോകാൻ കഴിയത്തില്ല. അതിന്റെ ഉപായമായിട്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. കേവലമായ കർമ്മമായാലും ശരി, ഉപാസന സഹിതമായ കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ ആധ്യാത്മികമായ ജീവന്റെ ഭാവങ്ങൾക്ക് ആദിദൈവികമായ ഭാവങ്ങളുമായിട്ട് ബന്ധമുണ്ടാകും. ഉപജീവൻ ഉയരുന്നു, ഈ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. എങ്ങനെയാണോ തന്റെ കർമ്മം, അതിനനുസരിച്ച്. അതിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അഗ്നിഹോത്രം നടത്തുമ്പോൾ ഭാഷ്യകാരം പറയുന്നു, സായം പ്രാതർ അഗ്നിഹോത്ര ആഹൂതി ഹുതേ പയ ആദി സാധനേ ശ്രദ്ധാപുരസ്തരേ. വെറുതെ അഗ്നിഹോത്രം ചെയ്താൽ പോരാ, അത്യധികമായ ശ്രദ്ധയോടുകൂടി സമിത് വയസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം സംഭരിച്ച് വിധിയാമാണ്. വേദത്തിലെങ്ങനെയാണോ വിധിച്ചിരിക്കുന്നത് അതനുസരിച്ച് ആവഹനീയ അഗ്നി സമിത് ധൂമ അർച്ചി അങ്കാര വിസ്ഫുലിംഗ ഭാവിതേ ഇതെല്ലാം കൂടി ചേരണം. അഹവനീ അഗ്നി, അഗ്നിഹോത്രി ആഹൂതിയെ അർപ്പിക്കുന്ന ആ അഗ്നിയുടെ പേരാണ് അഹവനീ അഗ്നി, ആഹവനം ചെയ്യുന്ന അഗ്നി. സമിത് ഗ്രഹം, അഗ്നി ജ്വലിപ്പിക്കുന്നതിന് വേണ്ട സാധനങ്ങളെല്ലാം. അവിടെ ധൂമം ഉണ്ടാകുന്നു, അർച്ചി അഗ്നി ജ്വാലകൾ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അങ്കാരം, ആ ജ്വാല അണയുമ്പോൾ അവിടെ തീ കനലുണ്ടാകുന്നു. വിസ്ഫുലിംഗം, അഗ്നി ജ്വാലകളിൽ നിന്ന് തീപ്പൊരി ഉണ്ടാകുന്നു. ഭാവിതേ, അഗ്നിഹോത്രം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ്. അഗ്നിഹോത്രത്തിൽ ഇത് ഓരോന്നിന് സ്ഥാനമുണ്ട്. ബാഹ്യമായ അഗ്നിഹോത്രത്തിൽ പിന്നെ കർത്താധികാരക ഭാവിത്തെ ചെയ്യുന്ന കർത്താവ് അതുണ്ട്. ആ കർത്താവിന് കർത്തൃത്വ ഭാവനയുണ്ട്, അത് ഇതിനോടുകൂടി ചേരണം. അഗ്നിഹോത്രത്തിലെ ഓരോ അംശത്തിനും ഈ ജീവന്റെ ഗതിയെ നിർണയിക്കുന്നതിന്, അതിൽ സ്വാധീനം ചെലുത്തുന്നതിന് കഴിയും എന്ന അന്തരീക്ഷക്രമേണ ഉത്ക്രമ്യ, ആദ്യ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ദ്വിലോകം പ്രവിശ്യന്ത്യോ, ദ്വിലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് സൂക്ഷ്മഭൂതേ അപ്സമവായിത്വാ അശബ്ദവാച്യ ശ്രദ്ധാഹേതുത്വാച്ച ശ്രദ്ധാശബ്ദവാച്യ തയോരധികരണോ അഗ്നിരന്യച്ഛ തസ്സംബന്ധം സമിതാതിതിച്യതെ. ഈ അഗ്നിഹോത്രം അനുഷ്ഠിക്കുമ്പോൾ ഇത് എങ്ങനെ ഫലത്തെ കൊടുക്കുന്നു എന്ന് പറയും. ഇവിടെ അഗ്നിഹോത്രത്തിൽ അർപ്പിക്കുന്ന ആഹൂതിയും മറ്റും ഇതെല്ലാം കൊണ്ട്, സമിത്ത്, ധൂമം, അർച്ചി, അങ്കാരം, വിസ്ഫുലിംഗം, ജീവന്റെ കർത്തൃത്വ ഭാവന, ഇതെല്ലാം കൂടി ചേർന്നു ഇത് സൂക്ഷ്മഭൂതമായി പരിണമിക്കുന്നു, ഇത് സൂക്ഷ്മമായി തീരുന്നു. അതായത് അഗ്നിഹോത്രം ചെയ്യുന്ന കർത്താവ് വേറെ, ബാഹ്യമായി നടക്കുന്ന കർമ്മം വേറെ, അവൻ എത്തിച്ചേരേണ്ട ചന്ദ്രലോകമോ അല്ലെങ്കിൽ ബ്രഹ്മലോകമോ വേറെ. ഇതിനെയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന എന്താണ് പറയുന്നത്? ഈ അഗ്നിഹോത്രത്തിൽ നിന്ന് രൂപപ്പെടുന്ന സൂക്ഷ്മഭൂതം, അത് കേവലം സൂക്ഷ്മഭൂതങ്ങളല്ല. സാറിന് ഹോമമെല്ലാം നടത്തുമ്പോൾ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ അവിടെ എന്തോ വിശേഷിച്ചൊരു ശക്തി ഉണ്ടാകുന്നു, അത് ചെയ്യുന്നതാണ് ഫലം ഉണ്ടാകുന്നു. ഇതൊക്കെ ആൾക്കാർക്ക് അനുഭവസിദ്ധമായ കാര്യങ്ങളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള പറയും, സ്ഥൂലമായ ഭൂതങ്ങളിലാണ് പ്രവൃത്തി, പക്ഷെ അത് അതിസൂക്ഷ്മമായി പരിണമിക്കുന്നു. അത് ജീവനോട് ചേർന്ന് സഞ്ചരിക്കുന്നു എന്നാ, ജീവനും അതുമായിട്ട് ബന്ധം വയ്ക്കുന്നു. സ്ഥൂലമായ ദൃഷ്ടിയിൽ ബാഹ്യമായ അഗ്നി, വിറക്, അഗ്നി കത്തി അണയുന്നു, വിറക് കത്തിത്തീരുന്നു, അത് അവസാനിച്ചു. ജീവൻ മറ്റു കർമ്മങ്ങളിലേക്ക് മുഴുകുന്നു. ബാഹ്യമായി നമ്മൾക്ക് പ്രത്യക്ഷമായ ബന്ധമൊന്നുമില്ല, പക്ഷെ അഗ്നിഹോത്രത്തിൽ ഇവയ്ക്കെല്ലാം കൂടി ചേർന്നൊരു പരിണാമം സംഭവിക്കുന്നു പറയുന്നു. അതിന്റെ താല്പര്യത്തെ ഭാഷകാരൻ പറയുന്നു. ഭാഷകാരൻ പറയുന്നത് മാത്രമല്ല, ശ്രുതിയിൽ പല ഭാഗത്തും ഇതിനെക്കുറിച്ച് പറയുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പ്രമാണം അനുസരിച്ച് പറയുന്നു. ഇതെല്ലാത്തിനും ഒരു പരിണാമം സംഭവിച്ചത് സൂക്ഷ്മഭൂതങ്ങളാകുന്നു. അതിന് ആധ്യാത്മികമായ ഈ കർത്താവുമായി ബന്ധം വരുന്നു. അത് ഈ ജീവനെ ഒരു ദിശയിലേക്ക് നയിക്കുന്നു. എന്തുകൊണ്ടാണ് അഗ്നിഹോത്രം നടത്തുമ്പോൾ അതിൽ നിന്ന് ധൂമം ഉയരുന്നു, അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു, അത് ഉയർന്നു പോകുന്നു, അത് സഞ്ചരിക്കുന്നത് പോലെ? അതുകൊണ്ട് പറയാം അത് ധൂമത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയും. അവിടെ എല്ലായിടത്തും പറയുന്നതെല്ലാം ഭൗതിക വസ്തുക്കളെയല്ല, അതിന്റെ പിന്നിലുള്ള ദേവതകളെയാണ്.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.
2: Dear listeners of Shaivam.org, the following is Shukla Yajurvedam, Karmashaka, Adhyayam 18.
3: Atha Ashtadasho.

നമശീതാനെ പൂർവനാമതത്വാനെ ശോന്യോപരച്ചുലഭ്യേവം മന്ദോരണമേ സൗഹൃദ ആനന്ദേ മന്ദോരോ മഹേ മാ

ശുക്രാദ്ധാന്യേതശ്രേതശ്രുക്രേതോ മനുഷ്യ സ്ത്രീ കത്തായ വർത്തനേന്ദ്രേവാ

ൈന്ദ്രമാഹത്തൈവാന്തം ലാപാരപ്പന്ധാപയന്തോ യഥാ പ്രജാനം മഹന്യ ആദേവ

യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്ത ദിവാകരായ ഭഗവത്പാദാഭിദാം ബിഭ്രദേ തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണായ ബോധാത്മനേ അപാര സച്ചിത് സുഖവാരിരാശേ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി ദേഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിർന്ന തസ്യാസ്തിതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ടാത്മനാം സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണോ വിഭാതി സ്വയം കരുണാപൂർണസുധാബ്ധേ കവളിതഘനവിശ്വരൂപ കിരണാവല്യാ അരുണാചലവരമാത്മൻ അരുണോഭവ ചിത്തകഞ്ജസുവികാസായ ത്വയ്യരുണാചലസർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ചിത്രം ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോഃ തേ വദന്തി ഹൃദയം നാമ അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃ പ്രവിഷ്ടയാത്യമലധിയാം

0: ശാന്തസ്ത്വാം ധ്യായൻ പശ്യതി യോഗീ ദീതിതിം അരുണാചലത്വൈ മഹീയം തേ ത്വയർപ്പിത മനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം ഭജതേ അനന്യപ്രീത്യാ സജയത്യരുണാചലത്വൈ സുഖേ മഗ്നഃ ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിഷമനസാ സ്വം ചിന്വതാമജ്ജതാ വാം പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം യസ്മാജ്ജാതം ജഗത്സർവം യസ്മിന്നേവ പ്രളീയതേ ഏനേദം ധാര്യതേ ചൈവ തസ്മൈ ജ്ഞാനാത്മനേ നമഃ അരുണാചലശിരോദ്ഭൂതസമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേതം രമണാഖ്യമഹം മഹഃ ഹരി ഓം. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ സത്സംഗത്തിൽ സദ്ദർശനം 25 ശ്ലോകങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സത്പ്രത്യയാഖ്യംനു വിഹായ സന്തം എന്ന് തുടങ്ങി ആദ്യത്തെ മംഗളാചരണ ശ്ലോകം, ദേഹോന ജാനാതി സതോന ജന്മ എന്ന ശ്ലോകം വരെ, നവക്തി ദേഹോഹം ഇതി പ്രസുപ്തൗ നകോപി നാഭൂവമിതി പ്രവക്തി എത്രോദിതേ സർവമുദേതിതസ്യ ധ്യാഹമശോദയ ജന്മദേശം എന്ന ശ്ലോകം വരെ ആയിരിക്കുന്നു. ഭഗവാൻ രമണ മഹർഷിയുടെ ഏറ്റവും പ്രധാനമായ കൃതിയാണ്, പ്രകരണഗ്രന്ഥമാണ്, അഥവാ രമണോപനിഷത്ത് എന്ന് തന്നെ ഇതിനെ പറയാം. ഇതിന് തമിഴിൽ ഉള്ളത് 40 എന്നാണ് പേര്. സംസ്കൃതത്തിൽ സദ്ദർശനം, സത് എന്ന വാക്കുകൊണ്ട് ആരംഭിക്കുന്നു, സത്തിനെ കുറിച്ച് പറയുന്നു. തമിഴിൽ ഉള്ളത് എന്ന വാക്കിനെ കൊണ്ട് ആരംഭിക്കുന്നു. ഉള്ളത് സത് എന്നുള്ളതിനെ മലയാളത്തിലോ തമിഴിലോ വിവർത്തനം ചെയ്താൽ ഉള്ളത്. സത് എന്ന് വെച്ചാൽ ഉള്ളത്, അസത് എന്ന് വെച്ചാൽ ഇല്ലാത്തത്. ഇങ്ങനെ വേണം ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട്, വിവർത്തനം ചെയ്യാനായിട്ട്. അപ്പൊ ഉള്ളത് എന്നുള്ള ഒറ്റ വാക്ക് വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം. ഇതൊക്കെ മുമ്പേ കണ്ടതാണ്, 25 ശ്ലോകമായിരിക്കുന്നു. ഉള്ളതലത് ഉള്ള ഉണർ ഉള്ളതോ ഉള്ള പൊരുൾ ഉള്ളൽ അറ ഉള്ളത്തെ ഉള്ളതാൽ ഉള്ളമെനും ഉള്ള പൊരുൾ ഉള്ളലവൻ ഉള്ളത്തെ ഉള്ളപടി ഉള്ളതേ ഉള്ളൽ ഉണർവായേ ഉള്ളേ. ഈ ഒറ്റ വാക്കാണ് ആദ്യത്തെ ശ്ലോകം. ആദ്യത്തെ ശ്ലോകം മുഴുവൻ ഉള്ളത് എന്നുള്ള ഒറ്റ വാക്ക് വെച്ചുകൊണ്ടാണ്. ഉള്ള വസ്തു, സദ്വസ്തു ഒന്നില്ലെങ്കിൽ നമുക്കൊന്നും നമ്മളുടെ വ്യക്തിത്വം തന്നെ അനുഭവപ്പെടില്ല. നമുക്കൊക്കെ ഞാനുണ്ട് എന്ന് എല്ലാവർക്കും അനുഭവം ഉള്ളതുകൊണ്ട് ഉണ്മയുടെ അനുഭവം ഇല്ലായ്മ പ്രതീയമാനമാവുന്നു, ഉള്ളത് അനുഭവപ്പെടുന്നു. ആ ഉള്ളതിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ട്, അതാണ് ഉള്ളതലത്, ഉള്ള ഉണർവ് ഉള്ളതോ. ഉള്ള ഒരു വസ്തു ഇല്ലെങ്കിൽ ഉണ്ട് എന്ന ഉണർവ് അനുഭവം ഉണ്ടാകുമോ? ആ ഉള്ള വസ്തു എവിടെ ഉണ്ട്? ഉള്ള പൊരുൾ ഉള്ളൽ അറ ഉള്ളത്തെ ഉള്ളതാൽ. ആ ഉള്ള വസ്തു വികൽപ്പങ്ങളൊന്നുമില്ലാതെ, എന്ന് വെച്ചാൽ ദ്വൈതത്തിന്റെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഉള്ളത്തെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് ഉള്ള പൊരുൾ ഉള്ളൽ എവൻ, ആ വസ്തുവിനെ ആരറിയും? ഉള്ളത്തെ ഉള്ളപടി ഉള്ളതേ, അതെങ്ങനെ ഇരിക്കണോ അങ്ങനെ. അതാണ് നമ്മൾ ഇന്നലെ ഭഗവത്ഗീതയിലും ഇതേ വിഷയം തന്നെയാണ് ഇന്നലെ കണ്ടത്. മനസ്സുകൊണ്ട് ഈശ്വരനെ അഥവാ ആത്മാവിനെ തൊടാൻ സാധ്യമല്ല. നമ്മൾ സാധന ഭജനം എന്ന പേരിൽ പലപ്പോഴും ശ്രമിച്ച് വിഷമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എൻ മനസാ ന മനുതേ ഏനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദം ഉപാസത്തെ. ഉപനിഷത്ത് തന്നെ ഉപാസകനോട് പറയാണ്, ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയോട് പറയാണ്, നീ ഏതിനെയാണോ മനസ്സുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് ഉപാസനയിൽ, ആ വസ്തു മനസ്സിന് പിടിതരില്ല. എൻ മനസാ ന മനുതേ ഏനാഹുറു മനോമതം, ഏതൊന്നും ഉള്ളത് കൊണ്ടാണോ മനസ്സ് പ്രവർത്തിക്കുന്നത്, ഏത് പുറകിൽ ഇരുന്നു കൊണ്ടാണോ മനസ്സിനെ പുറമേക്ക് പറഞ്ഞുവിടുന്നത്, ചലിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. തദേവ ബ്രഹ്മം, അതാണ് കുഞ്ഞെ നീ അന്വേഷിക്കുന്ന ബ്രഹ്മം അഥവാ ഭഗവാൻ. ന ഇതം എതിതം ഉപാസത്തെ, നീ ഉപാസിക്കുന്നതുണ്ടല്ലോ അത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, വാസ്തവമായ വസ്തുവിലേക്ക് ഉള്ള വസ്തുവിലേക്ക് പോവാനുള്ള ഒരു ചവിട്ടുപടി പോലെയാണ്, സ്പ്രിംഗ് ബോർഡ് പോലെയാണ്. അപ്പൊ മനസ്സിൽ മനസ്സുകൊണ്ട് പിടിക്കാവുന്നതല്ല, അതുകൊണ്ടാണ് ഉള്ളൽ അറവുള്ളത്തെ. ഉള്ളൽ, ഉള്ളൽ എന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ എന്നർത്ഥം. ഹൃദയത്തിൽ എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ആത്മാ, സിദ്ധമായിരിക്കുന്നു. ഉള്ളപടി ഉള്ളതേ ഉള്ളൽ ഉണർവായേ, ആ വസ്തുവിനെ തന്നിൽ താനായി കണ്ടറിയണം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇന്നലെയും വൈകുന്നേരത്തെ പ്രഭാഷണം കഴിഞ്ഞ് പലരും പറഞ്ഞു, വളരെ വ്യക്തം, വളരെ തെളിവായിട്ടുണ്ടായിരുന്നു, വളരെ തെളിവായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാര്യം ശരി. എന്നാൽ അതിൽ തന്നെ ഇരുന്നൂടെയോ? അങ്ങനെ ഇരുന്നൂടെ? നമുക്ക് ഹൃദയത്തിൽ ബോധം അഥവാ പ്രജ്ഞാനം, ഉണർവ്, ഞാൻ ഉണ്ട് എന്ന അനുഭവ രൂപത്തിൽ ഭഗവാൻ സിദ്ധമാണ് എന്ന് പറഞ്ഞു. ശരി, ഭഗവാൻ സിദ്ധമാണ് എന്ന് വെച്ചാൽ ആ സിദ്ധവസ്തുവിനെ കിട്ടിയിരിക്കുന്നു എന്നറിഞ്ഞ് അതിൽ ആനന്ദിച്ച് അതിൽ രമിച്ച് ശ്രദ്ധയെ ബാക്കിയുള്ളതിൽ നിന്നൊക്കെ പിന്തിരിച്ച് ആ സത്തിലേക്ക് ശ്രദ്ധയെ, ശ്രദ്ധ മാത്രമേ അതിന് വേണ്ടൂ. ഭഗവാന് വേറെ ഒന്നും വേണ്ട. നമ്മളുടെ ശരീരം ഭഗവാന് വേണ്ട, നമ്മളുടെ മനസ്സും ഭഗവാന് വേണ്ട, നമ്മളുടെ ബുദ്ധിയും ഭഗവാന് വേണ്ട. നമ്മൾ ഇതൊക്കെ ഭഗവാന് കൊടുക്കുന്നുണ്ട്. ഭഗവാൻ പറയണത് എനിക്കിതൊന്നും വേണ്ട എന്നാണ്. എനിക്ക് നിങ്ങളുടെ ശരീരം വേണ്ട, നിങ്ങളുടെ മനസ്സ് വേണ്ട, അതൊക്കെ ലോകത്തിന് കൊടുത്തോളാം, അതൊക്കെ പ്രകൃതിയുടെ സ്വത്താണ്, അതോ എനിക്ക് പ്രയോജനമില്ല, അതൊക്കെ പ്രകൃതിയുടെ സ്വത്താണ്, അതൊക്കെ ലോകത്തിന് കൊടുത്തോളാം, ശരീരത്തിനെ ലോകത്തിന് കൊടുത്തോളൂ, അതെന്തെങ്കിലും പ്രവൃത്തിയോ അത് പ്രാരബ്ധം എന്തൊക്കെ അനുഭവിക്കാൻ വന്നിട്ടുണ്ടോ ആ പ്രാരബ്ധത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മമൊക്കെ അത് ചെയ്യട്ടെ. ശരീരം കൊണ്ട് ഭഗവാന് ഒരു പ്രയോജനമില്ല. ശരീരം ഞാൻ അല്ല, ശരീരം എന്റെയും അല്ല. ശരീരം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല. ഈ മൂന്ന് കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ അധ്യാത്മവിഷയം തെളിയില്ല. ഈ കാര്യം തന്നെ ചിലപ്പോ എന്താ പറയാ, കുറേയധികം സംശയങ്ങളെയും കോൺഫ്ലിക്ട്സും ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കും. ആ കോൺഫ്ലിക്റ്റ് ഒക്കെ വേണ്ടതാണ്. ശരീരം ഞാനല്ല, അത് കുറച്ചൊക്കെ യുക്തി വിചാരം ചെയ്താൽ മനസ്സിലാവും. ശരീരം എന്റെ അല്ല എന്നുള്ളത് അല്പം സംശയം ഉണ്ടാവും, പക്ഷെ കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ശരീരം എന്റെ കൺട്രോളിൽ നിൽക്കണില്ല, പ്രകൃതി എങ്ങനെയൊക്കെയോ അതിനെ പ്രവർത്തിപ്പിക്കുന്നു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം മൂന്നും അതിൽ കാലാകാലത്തിൽ ആവിർഭവിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരം എന്നോട് ചോദിച്ചിട്ടല്ല വന്നത്, എന്നോട് ചോദിച്ചിട്ടല്ല വളരുന്നത്, എന്നോട് ചോദിച്ചിട്ടല്ല തളരാൻ പോകുന്നത്, ക്ഷയിക്കാൻ പോകുന്നത്, നശിക്കാൻ പോകുന്നത്. എന്നോട് ചോദിച്ചിട്ടല്ല ഇന്നലെ രാത്രി ഞാൻ കഴിച്ച ആഹാരം ജീർണിക്കുന്നത്. എന്നോട് ചോദിച്ചിട്ടല്ല രാവിലെ എത്ര മണിക്ക് ഉറക്കം പോകണം എന്ന് തീരുമാനിക്കുന്നത്. ശരീരത്തിന്റെ ഒരു പ്രക്രിയയും എന്നോട് ചോദിക്കണില്ല, ഒരു കൺസൾട്ടേഷനും എന്റെ അടുത്ത് വെക്കണില്ല. പ്രകൃതിയാണ് സ്വതന്ത്ര, പ്രകൃതി എന്ന് വെച്ചാൽ സ്വതന്ത്ര ശക്തി. അതായത് ഈ മൈക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൽ എനിക്കൊരു കൺട്രോളും ഇല്ലാത്ത പോലെ എന്റെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കണം, എന്റെ ശരീരത്തിൽ ബ്ലഡ് എങ്ങനെ ഒഴുകണം, എന്റെ നാഡി നരമ്പുകൾ എങ്ങനെ പ്രവർത്തിക്കണം, ഞാൻ കഴിച്ച ആഹാരം എത്ര കണ്ട് ജീർണിക്കണം, എനിക്ക് ആരോഗ്യം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിലൊന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഉണ്ടോ? നമ്മളുടെ എന്ന് പറയുന്ന ഈ ശരീരത്തിന്, അതാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്നുള്ളതിൽ ഈ കാര്യമൊക്കെ മനസ്സിലാവണം. സദർശനത്തിലും ഇപ്പൊ പറയാൻ പോണ കാര്യത്തിലേക്ക് ഇത് മനസ്സിലാവണം. ശരീരം പ്രകൃതിയുടെയാണ്. ദേഹത്തിന് സ്വയമേവ ബോധമില്ല. ദേഹം പ്രകൃതി പ്രവർത്തിപ്പിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അല്ല ശരീരം എന്ന് നല്ലവണ്ണം അറിയുകയാണെങ്കിൽ ഈ ഭ്രമം പലപ്പോഴും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും. ശരീരം ഞാനാണ് എന്നുള്ളത് വളരെ സ്ഥൂലം, പക്ഷെ ആധ്യാത്മികമായിട്ടൊക്കെ തിരിഞ്ഞാൽ ആ ബുദ്ധി അങ്ങോട്ട് പോയി കിട്ടും. ശരീരം എന്റെയാണ് എന്നുള്ളത് നമ്മളെ വല്ലാതെ നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് എന്റെയാണ് എന്നുള്ള ധാരണയിലാണ് നമ്മൾ അതിനെ പലതും ചെയ്യുന്നത്. എന്നുവെച്ചാൽ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു അജ്ഞാനം ഉണ്ടാവുന്നത്, ചെയ്യാൻ സാധിക്കില്ല. അത് പ്രകൃതിയുടെയാണ്. ഒരു കാറ് സ്ക്രൂ കൊടുത്ത് ഓടിക്കുന്ന കുട്ടികളുടെ കാറ് ആ സ്ക്രൂ കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ ആ സ്ക്രൂ എത്രയ്ക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടോ അത് കഴിയുന്നവരെ ആ കാർ ഓടുന്ന പോലെ. ഇത് പൂർവപ്രാരബ്ധമാവുന്ന സ്ക്രൂ എത്രയധികം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ഈ വണ്ടി ഓടും. അത് കഴിഞ്ഞാൽ അതിൽ പല കേടുപാടുകളും വരും, പല വിഷമങ്ങളും വരും. അത് മുഴുവൻ പ്രകൃതിയുടെയാണ്. പ്രകൃതിയുടെ എന്ന് വെച്ചാൽ സ്വതന്ത്രമായ പ്രവർത്തനമാണ് ശരീരത്തിൽ നടക്കുന്നത്. ഞാൻ അതിൽ കേവലം ചേതനാദായകൻ മാത്രമാണ്, വേറെ ഒന്നും എനിക്ക് സ്വാതന്ത്ര്യമില്ല. അത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണം, സ്വതന്ത്രമായിട്ട് അതിൽ പലതും നടക്കണം. ശരീരം ഉള്ളതാണോ ഇല്ലാത്തതാണോ, അത് സത്താണോ അസത്താണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ അനിർവചനീയം എന്ന് തന്നെ പറഞ്ഞു. അനിർവചനീയമാണ് അതൊക്കെ. ദേഹത്തിന് ദേഹം തന്നെ ഒരു ആശ്ചര്യമായ ഒരു പ്രതിഭാസമാണ്. അപ്പൊ ഈ ദേഹം ഞാനല്ല, ദേഹം എന്റെ അല്ല, ദേഹം പ്രകൃതിയുടെയാണ്, പ്രകൃതിയുടെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ മുക്തരായി പോകും. ഭഗവാൻ ഗീതയിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഭഗവാനെ നമ്മളെ കടന്നാക്രമിക്കുന്നു, അപ്പൊ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? കൈർ ലിംഗൈഹി ത്രീൻ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ. എങ്ങനെ അതീതനായിട്ട് തീരും? അപ്പൊ ഭഗവാൻ പറയുന്നു, അറിവുള്ളവന്റെ ലക്ഷണം തനിക്ക് ഞാൻ പറയാം. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി ഉദാസീന ഉദാസീനവദാസീനോ ഗുണൈഹി യോ ന വിചാല്യത്തെ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജത്തെ. പ്രകൃതിയുടെ ഉപകരണമായ ഈ ദേഹത്തിൽ, ദേഹം എന്ന് വെച്ചാൽ അതിൽ മനസ്സൊക്കെ അടക്കം, ദേഹത്തിൽ ഉപാധിയിൽ ചിലപ്പോ പ്രകാശം എന്ന് വെച്ചാൽ അറിവിന്റെ ലക്ഷണങ്ങളൊക്കെ കാണും, ചിലപ്പോ പ്രവൃത്തി രജോഗുണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണും, ബഹിർമുഖമായ ചലനങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോ തമസ് നിദ്ര ആലസ്യം ജാഡ്യത ഇതൊക്കെ കാണും. അറിവുള്ളവൻ ഇതിൽ ഒരു ഗുണത്തിനോടും പറ്റിക്കൂടി നിൽക്കണില്ല. അത് പ്രവർത്തിക്കുമ്പോ അതിൽ പറ്റിക്കൂടി നിന്ന് സന്തോഷിക്കുകയോ അത് വിട്ടുപോകുമ്പോ അത് വീണ്ടും വരണമെന്ന് നിർബന്ധം പിടിക്കുകയോ, ധ്യാനം മുതലായ സുഖത്തിൽ പോലും രുചിച്ചു നിൽക്കണില്ല എന്നാണ്. അധ്യാത്മ സാധകന്മാര് പലപ്പോഴും പെട്ടുപോകുന്നത് ധ്യാന സുഖത്തിലാണ്, അതും മാനസിക സുഖമാണ്. ആസ്വാദയേത് രസം തത്ര നിസ്സംഗപ്രജ്ഞയാ ഭവേത്. അവിടെ പോലും രസിച്ചു നിൽക്കണില്ല എന്നാണ്. യാതൊരു ഇച്ഛയും ഉള്ളിലില്ല. ഇച്ഛയുണ്ടെങ്കിൽ പ്രകൃതിയുമായി നമുക്ക് ബന്ധം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രിജുഡീസ് അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ വേണം അങ്ങനെ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വിട്ടുപോകില്ല. നമ്മൾ എന്തൊക്കെ സാധന ചെയ്താലും ശരി, യാതൊന്നിലും ഒരു പ്രത്യേകത ആർക്കില്ലയോ, യാതൊന്നിലും ഒരു പറ്റിക്കൂടൽ ആർക്കില്ലയോ, അങ്ങനെയുള്ള ആള് ഉപാധിയെ പ്രകൃതിക്ക് വിട്ടുകൊടുത്താൽ സ്വതന്ത്രനാവും. മുരുകനാഥ സ്വാമികൾ രമണ ഭഗവാനോട് ചോദിച്ച് രമണ മഹർഷി ഉത്തരം പറഞ്ഞതായിട്ട് ഒരു പാട്ടുണ്ട്, സന്നിധി മുറയിൽ. അതിൽ മുരുകനാഥ സ്വാമികൾ ചോദിക്കുന്നു, ഭഗവാനെ ഘനീഭവിച്ച ജ്ഞാനമാണ് അവിടുന്ന്, എനിക്ക് ആ അനുഭൂതിയെ എനിക്ക് അല്പം തരൂ, ആത്മാനുഭൂതിയെ വഴങ്കൻറെ, എനിക്ക് ആത്മാനുഭൂതി തരൂ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞ ഉത്തരമാണ് ലാസ്റ്റ് ലൈൻ, ഇരുന്തപടിക്കേ ഇരു എൻട്രാൻ. ഇരുന്തപടിക്കേ ഇരു എൻട്രാൻ, എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്റെ സ്വരൂപത്തിൽ ഇരിക്കൂ എന്നർത്ഥം. ഇരുന്തപടിക്കേ ഇരു എൻട്രാൻ. അപ്പൊ അവസാനത്തെ പാട്ടിൽ പിന്നെയും ചോദിക്കുകയാണ്, അപ്പൊ ഞാൻ ലോകത്തിൽ എങ്ങനെ ജീവിക്കും? സ്വരൂപത്തിൽ ഇരിക്കുന്ന പടിക്ക് ഇരുന്നാൽ ലോകത്തിൽ എങ്ങനെ ജീവിക്കും? ലോകകാര്യങ്ങളിലൊക്കെ എങ്ങനെ പ്രവർത്തിക്കും? ഇറൈവൻ അരുൾ ശെലുത്തും വഴിക്കേ ശെല്ലെൻട്രാൻ. ഒന്ന് ആന്തരികമായ ഉപദേശമാണ്, ഒന്ന് ബാഹ്യമായ ഉപദേശം. ആന്തരികമായ ഉപദേശം സ്വരൂപേ അവസ്ഥാനം, താൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നപടി ഇരിക്കും. ബാഹ്യമായ ഉപദേശം ഇറൈവൻ അരുൾ, ഭഗവാന്റെ കൃപ എന്ന് വെച്ചാലോ, നമ്മളുടെ പ്രാരബ്ധ വേഗം തന്നെ ഭഗവത് കൃപയാണ്. എന്തുകൊണ്ട് ഭഗവത് കൃപ എന്ന് പറയണമെന്ന് വെച്ചാൽ അത് മുക്തിക്കുള്ളതാണ്, പ്രാരബ്ധം മുക്തിക്കുള്ളതാണ്. എന്തുകൊണ്ട് പ്രാരബ്ധം മുക്തിക്കുള്ളതാണെന്ന് വെച്ചാൽ പ്രാരബ്ധം അവസാനിക്കുന്നതാണ്. ലോകത്തിൽ അവസാനിക്കാത്തതായ ഒരു പ്രവൃത്തിയും ഇല്ല. അവസാനിക്കാത്തതായ ഒരു വികാരവുമില്ല, അവസാനിക്കാതായ ഒരു ചിത്തവൃത്തിയുമില്ല. എല്ലാ ചിത്തവൃത്തികളും അവസാനിക്കും. എന്നാൽ നമുക്ക് അവസാനിക്കണില്ലല്ലോ. നമുക്ക് അവസാനിക്കാതിരിക്കാൻ കാരണം നമ്മളതിനെ അവസാനിക്കാൻ സമ്മതിക്കണില്ല എന്നുള്ളതാണ്. പുതിയ കർമ്മങ്ങൾ ചെയ്തിട്ട് പുതിയതായി അതിനെ പിടിച്ചു നിർത്തിയിട്ട് അതിനെ അവസാനിക്കാൻ സമ്മതിക്കാതെ ഓരോന്നിനെയും പിടിച്ചു നിർത്തുമ്പോൾ അത് തുടർന്ന് പ്രവർത്തിക്കുന്നു. ആ പിടിച്ചു നിർത്താൻ കാരണമോ രാഗദ്വേഷം. രാഗദ്വേഷം ഇല്ലാതിരിക്കണമെങ്കിലോ മനസ്സുമായിട്ടോ ശരീരമായിട്ടോ സമ്പർക്കം പുലർത്താതെ സ്വരൂപത്തിൽ ആരിയിരിക്കണവോ അവന് രാഗദ്വേഷം വിട്ടുപോകും. രാഗദ്വേഷം വിട്ടുപോയാൽ എരിന്തപടിക്കേ ഇരു. ലോകവ്യവഹാരത്തിലോ ചെലുത്തും വഴിക്കേ ആ ശക്തി എങ്ങനെ ഓടിക്കണോ അതുപോലെ ഓടുക എന്നാണ്. എങ്ങനെ പ്രവർത്തിപ്പിക്കണോ അതുപോലെ പ്രവർത്തിക്കാം. അതിലും ഇങ്ങനെ വേണം അങ്ങനെ വേണ്ടാം എന്നുള്ള അഭിമാനവും ഇല്ലാതെ ശരീരത്തിനെ പ്രകൃതിയുടേതാണ് എന്നറിഞ്ഞ് വിട്ടുകൊടുക്കുക. ഈ വിട്ടുകൊടുക്കുന്നതിന് ഒരു തടസ്സമുണ്ട്. ആ തടസ്സമാണ് മൂന്നാമത്തെ അജ്ഞാനം. ഈ ശരീരം കൊണ്ട് എനിക്ക് ചില പ്രയോജനങ്ങളൊക്കെ നേടാനുണ്ട്, അത് അത്ര പെട്ടെന്ന് പോല. പലതും നമ്മൾ അങ്ങനെയൊക്കെ കേട്ടു വെച്ചിട്ടുണ്ട്, ശരീരം കൊണ്ട് നമുക്ക് ചിലതൊക്കെ സാധിച്ചെടുക്കാനുണ്ട്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ശരീരം കൊണ്ടാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാവണത് എന്നാണ്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനും ആശ്രിതം. ഭഗവാൻ തന്നെ പറഞ്ഞ, അർജുന മൂഢന്മാര് ആത്മാവായ ഞാൻ ജഡമായ ശരീരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ധരിച്ചിരിക്കുന്നു. ശരീരമാണ് ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലാതെ ആത്മാ ശരീരത്തിനെ ആശ്രയിച്ചിട്ടില്ല. അതുപോലെ നമ്മൾക്ക് ശരീരം ആവശ്യമില്ല. സൂര്യന് അമാവാസയിലെ ഇരുട്ട് കൊണ്ട് എന്തു പ്രയോജനം? അമാവാസയിലെ ഇരുട്ടിന് സൂര്യനെ സഹായിക്കാനൊക്കോ? ശരീരം നമുക്ക് പ്രയോജനപ്പെടില്ല. ഏ, എന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പ്രയോജനപ്പെടില്ലേ എന്ന് വെച്ചാൽ, ഇന്ന് രാത്രി മരിച്ചുപോയ ആര് സ്വധർമ്മം അനുഷ്ഠിക്കും? അത് നമുക്ക് വല്ല ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? നമ്മളുടെ മകളുടെ കല്യാണം കഴിയണ വരെ ജീവിച്ചോളാം എന്ന് ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? മകന് ജോലി കിട്ടണ വരെ ജീവിച്ചോളാം എന്ന് ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? അത് നമ്മളെടുത്തൊന്നും ചോദിക്കില്ല. എപ്പോ ഓഫ് ചെയ്യണോ അപ്പൊ ഓഫ് ചെയ്യും. ഓരോ സ്റ്റെപ്പിലും നമ്മളെ പഠിപ്പിക്കും, ഞാൻ വേറെ നീ വേറെ, ഞാൻ സ്വതന്ത്രൻ. പ്രാരബ്ധശേഷാനുഭവത്തിനാണ് ശരീരം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഋഷികളുടെ കണ്ടുപിടുത്തം, നമ്മളുടെ ആചാര്യന്മാരുടെ വചനം. അത് പ്രാരബ്ധം കഴിഞ്ഞാൽ വീണുപോകും. ആ പ്രാരബ്ധത്തിന്റെ ഇടയിൽ നമ്മളുടെ കാര്യമൊക്കെ നടക്കുന്ന പോലെ ഒരു ഭ്രമം നമുക്കുണ്ടാവും, അത്രേ ഉള്ളൂ. ശരീരം ഞാനല്ല, ശരീരം ജഡമാണ്, ശരീരം എന്റെയല്ല, ശരീരം പ്രകൃതിയുടെയാണ് അഥവാ ഭഗവാന്റെയാണ്. ശരീരം എനിക്ക് വേണ്ടിയല്ല, ശരീരം പ്രകൃതിക്ക് വേണ്ടിയാണ് അഥവാ പ്രകൃതി എന്തോ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ എന്തോ ചെയ്യാനായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. ഭഗവാൻ എപ്പോ അത് ഓഫ് ചെയ്യുവോ അപ്പൊ അത് നിൽക്കും. ഭഗവാൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണോ അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ശരീരം ചലിക്കുന്നു. ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഈ ശരീരം. ഈ ശരീരത്തിലുള്ള ഒരു പ്രവൃത്തിയും എനിക്കറിയില്ല, അന്തർയാമിയായിരിക്കുന്ന ഭഗവാനെ അറിയുള്ളൂ എന്നിപ്പോ ഭക്തിയുടെ ഭാവത്തിൽ ഇങ്ങനെ സ്വീകരിച്ചാൽ പോലും നമ്മൾ സ്വതന്ത്രരായി പോകും. ഗീതയിലെ ഒരേ ശ്ലോകം എടുത്താൽ മതി, ഈശ്വരൻ അന്തര്യാമി രൂപേണ ഉള്ളിലിരുന്നു കൊണ്ട് ശരീരമാവുന്ന യന്ത്രത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഈശ്വരന് മാത്രമേ ഈ ശരീരത്തിന്റെ സകല രഹസ്യങ്ങളും പ്രവർത്തനമാകുന്നു പ്രക്രിയയും അറിയുകയുള്ളൂ എന്ന് സ്വീകരിച്ചാൽ തന്നെ സ്വതന്ത്രനായി പോകും. അപ്പോ ഒരു കാര്യം നമുക്ക് ചോദിക്കേണ്ടി വരും. ഇപ്പൊ രണ്ടു കാര്യം പറഞ്ഞു, ഒന്ന് ശരീരം, മറ്റൊന്ന് ശരീരത്തിനെ ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ച് നിയന്ത്രിച്ച് പലതും നേടിയെടുക്കുന്ന അന്തർയാമി, ഇങ്ങനെ രണ്ടെണ്ണം പറഞ്ഞു. അപ്പോ കുറച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു സംശയം വരും, അപ്പൊ ഇതിന്റെ നമ്മൾ ആരാപ്പോ? ഈശ്വരന്റെ ആണെന്നൊക്കെ പറഞ്ഞു നിങ്ങള്, ഈശ്വരനാണ് ശരീരത്തിനെ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു, ഈശ്വരനാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആരാ? നമ്മൾ ശരീരവും അല്ലെങ്കിൽ ഈശ്വരനും അല്ലെങ്കിൽ അന്തര്യാമിയും അല്ലെങ്കിൽ ഈ ചോദ്യകർത്താവായ സംസാരിയായ ബന്ധങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന, മുക്തി ലഭിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ നമ്മൾ ആരാ? ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഉത്തരം കിട്ടണ വരെ. റെഡിമെയ്ഡ് ആയിട്ട് അതിന് ഉത്തരം പറയാൻ പാടില്ല. ഇതിന് രണ്ടിനെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് നടുവിലൊരാൾ ഇരിക്കുന്നുണ്ട്. രണ്ടിനും നടുവിൽ രണ്ടിനെയും പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു ആസാമി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം സാമിയല്ല, ഒരു ആസാമി ഇരിക്കുന്നുണ്ട്. ആ ആസാമിയെയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ദേഹോ ന ജാനാതി സതഹ ന ജന്മ ദേഹപ്രമാണോന്യ ഉദേതി മധ്യേ അഹങ്കൃതി ഗ്രന്ഥി വിബന്ധ സൂക്ഷ്മ ശരീരചേതോ ഭവ ജീവനാമ. ദേഹത്തിന് സ്വയമേവ ബോധമില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ മരിച്ച ശരീരത്തിനും ബോധമുണ്ടായേനെ. ദേഹത്തിന് സ്വയമേവ വ്യക്തിബോധമില്ല, ഞാൻ എന്ന് ദേഹം പറയില്ല. ദേഹോ ന ജാനാതി, ദേഹത്തിന് അറിവില്ല. അറിവില്ല എന്ന് വെച്ചാൽ ഉണ്ട് എന്ന അനുഭവമില്ല. സതഹ ന ജന്മ, ഇന്നലെ പറഞ്ഞ ക്ഷേത്രജ്ഞനുണ്ടല്ലോ ബോധം, അതിന് ഒരു ജനനം മരണം എന്നുള്ളതൊന്നുമില്ല. അപ്പൊ അന്തര്യാമിയായി ആത്മാവായിരിക്കുന്ന ക്ഷേത്രജ്ഞന് ജനന മരണമില്ല, ശരീരത്തിന് ഉണർവില്ല. ഇതിന് രണ്ടിന്റെയും നടുവില് ദേഹപ്രമാണ, ദേഹത്തിനെ പ്രമാണമാക്കി വെച്ചുകൊണ്ട് തലയിൽ തൊട്ടാലും രോമത്തിൽ പിടിച്ചു വലിച്ചാലും നഖത്തിൽ പിടിച്ചു വലിച്ചാലും എവിടെ നുള്ളിയാലും എന്നെ നുള്ളരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുണ്ട്. അയാളാണ് ഈ ശരീരത്തിന്റെ പ്രാരബ്ധശേഷം അനുഭവിക്കാനായിട്ട് ഇൻചാർജായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടി. അദ്ദേഹത്തിനാണ് അഹങ്കൃതി എന്ന് പറയുന്നത്. അഹങ്കൃതിയാണത്. അതായത് ഒരു ഫാക്ടറിക്ക് ഓണർ എവിടെയോ ഉണ്ട്. ഓണർ തൽക്കാലത്തേക്ക് ഒരു മാനേജറിനെ ഏൽപ്പിച്ചിട്ട് ആ മാനേജറിന് ഫുൾ ചാർജൊക്കെ കൊടുക്കും. ആ മാനേജർ ഓണറിനേക്കാളും അധികാരം പ്രയോഗിച്ച് ആ ഫാക്ടറിയിൽ കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷെ അയാൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണിച്ച് ഓണർ അയാളെ പറഞ്ഞു കഴിച്ചാൽ അയാൾ പോയിക്കൊള്ളണം. അയാൾക്ക് ഇതിലൊന്നും സ്വത്വമില്ല. അതേപോലെ ഈ ശരീരത്തിൽ ഒരു മാനേജറുണ്ട്. ആ മാനേജർ ജഡവുമല്ല ചൈതന്യവുമല്ല. എന്നുവെച്ചാൽ അതിന് ജഡത്തിന്റെ സ്വഭാവമായ ഉണർവില്ലായ്മ ഇല്ല, ചൈതന്യത്തിന്റെ സ്വഭാവമായ ബോധവും അതിനില്ല. ജഡത്തിന്റെ സ്വഭാവ ജഡത്തിന് ജനിക്കുക മരിക്കുക എന്നുള്ളതുണ്ട്, പക്ഷെ ഉണർവില്ല. ബോധത്തിന് ഉണർവുണ്ട്, പക്ഷെ ജനിക്കുക മരിക്കുക എന്നുള്ളതില്ല. ഈ അഹങ്കാരം എന്ന് പറയുന്ന ആസാമിക്കും ഇതിന് രണ്ടിനും നടുവില് അയാൾക്ക് അഹങ്കൃതി എന്നു പേര്, ഗ്രന്ഥി എന്ന് പേര്. ഗ്രന്ഥി എന്ന് വെച്ചാൽ ചിജ്ജടഗ്രന്ഥി, ചിത്തിനെയും ജഡത്തിനെയും കൂടെ കൂട്ടിക്കെട്ടുന്ന ഒരാള്. സൂക്ഷ്മ ശരീര വിബന്ധ, വിശേഷമായ ബന്ധം. സൂക്ഷ്മ ശരീരം ഭവം, ഭവം എന്ന് വെച്ചാൽ ഭവിക്കുക, ആയിത്തീരുക, ജീവൻ എന്നൊക്കെ ഇയാൾക്ക് പേര്, അനേക നാമങ്ങൾ. അയാളാണ് റിയാക്ടിങ് സെന്റർ, നമ്മളുടെ ഉള്ളില് സെന്റർ ഓഫ് റിയാക്ഷൻ. അയാളെ വേണമെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാം. അയാളെ കാണണമെങ്കിൽ ഇപ്പൊ നിങ്ങളിൽ ഒരാൾക്ക് ആർക്കെങ്കിലും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അല്പം തെറി വിളിച്ചാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അയാൾ ഉണരുന്നത് കാണാം, ചലിക്കുന്നത് കാണാം. ജനറലായിട്ട് ഞാൻ ചില സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അയാളെ ചലിക്കില്ല. വൈയക്തികമായിട്ട് ചില സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അയാളെ ചലിക്കണത് നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം. ഇന്ന ആളെ കുറിച്ച് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഞാൻ ചിലതൊക്കെ പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഇയാളുടെ മൂവ്മെന്റ്, അന്തശരതി, ചലനം കാണാം. ഇയാളാണ് നമ്മളുടെ സകല ദുഃഖത്തിനും കാരണം. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിരിക്കണു, ഭർത്താവ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, ഭാര്യയ്ക്ക് ദേഷ്യം വന്നു, വീട്ടിലേക്ക് പോയി, നോട്ടീസ് അയച്ചു വിവാഹം വേണ്ടാന്ന് വെക്കാനായിട്ട്. ഒപ്പിച്ച ആള് ഈ പാർട്ടിയാണ്. ഓഫീസർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ക്ലർക്കിന് ദേഷ്യം വന്നു, അല്ലെങ്കിൽ ക്ലർക്ക് ശരിക്കും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഓഫീസറിന് ദേഷ്യം വന്നു, ഇയാളാണ്. സകല വിഷമങ്ങളും നമ്മളുടെ സകല ദുഃഖത്തിന്റെയും സെന്റർ ഈ ചിജ്ജടഗ്രന്ഥിയാണ്. ഈ വസ്തുവിനെ, ഈ ചലിക്കുന്ന ആളെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മളുടെ ദുഃഖത്തിന്റെ മുഴുവൻ സോൾ കോസ് ബീജത്തിനെ നമ്മളിൽ തന്നെ കണ്ടെത്തും. നമ്മളിൽ കണ്ടെത്തിയാൽ ഒരു ഗുണം പരിഹരിക്കാം. വേറെ ആരിലെങ്കിലും ആണ് പ്രശ്നമെങ്കിൽ പരിഹരിക്കാനേ പറ്റില്ല. തണുപ്പ് ചൂടൊക്കെ പരിഹരിക്കാൻ പറ്റുമോ? മഴ പെയ്യുന്നു, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മഴ പെയ്യരുത് എന്ന് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാമെന്നല്ലാതെ മഴ പെയ്യാനുള്ള മെക്കാനിസം എന്നിലല്ല, വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. അതുപോലെ എന്റെ ദുഃഖത്തിന് കാരണം ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ ഗവൺമെന്റോ ഒന്നും ആണെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭാഗ്യത്തിന് ദുഃഖത്തിന്റെ കാരണം പുറത്തെവിടെയില്ല, നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളുടെ ഉള്ളിൽ ഒരു പ്രേതം കുടികൊള്ളുന്നു. പ്രേതം എന്ന് വെച്ചാൽ എന്താ? ജഡമായ ഒന്നിന്റെ പ്രതീകമാണ് ഈ പ്രേതം. അതേപോലെ ജഡമായ ഒന്നിന്റെ പ്രതീകം നമ്മളുടെ ഉള്ളിലുണ്ട്. ആ പ്രേതം നമ്മൾക്ക് എന്തൊക്കെ വിരുദ്ധമാണോ അതൊക്കെ അതിന് അമൃതമാണ്. നമുക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുമോ അതൊക്കെ അത് ചെയ്യില്ല. നമുക്ക് എന്തൊക്കെ ഹിതമോ അതിനൊക്കെ വിരുദ്ധമാണ് ഈ പ്രേതം. ശരീരവുമായിട്ടാണ് ഈ പ്രേതാത്മാവിന് സംബന്ധം. ഈ ജീവൻ എന്ന് വിളിക്കുന്ന, അഹങ്കാരം എന്ന് വിളിക്കുന്ന ചിജട ഗ്രന്ഥിക്ക് എല്ലാ സംബന്ധവും ദേഹത്തിനോടാണ്. അത് ഹിതം ചെയ്യുന്ന വിധത്തിൽ കൂടെ നിന്ന് ദ്രോഹം ചെയ്യും. ശരീര ചേതോ ഭവ ജീവനാമ, അതിന് ജീവൻ എന്നും പേര് പറഞ്ഞു. ചിജട ഗ്രന്ഥി അത് നമുക്ക് ശാന്തിയെ തരില്ല, അശാന്തിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ആയിത്തീരാനുള്ള ആഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ധ്യാനിക്കാനും മറ്റുമൊക്കെ ഇരുന്നാൽ ഇവനെ നല്ലവണ്ണം കാണാം. ഞാൻ ധ്യാനിക്കണു എന്നുള്ള ഭാവത്തിൽ ഇയാൾ ഉള്ളിൽ സൂക്ഷ്മമായി പ്രവർത്തിക്കും. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കണമല്ലോ എന്ന് പറയും. അജ്ഞാനത്തിനെ ആരോപിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളിലിരുന്ന് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരീരമാവുന്ന തേരിൽ ഇയാള് ശല്യമാണ്. ഭാഗവത്ഗീതയിലെ മഹാഭാരതത്തിൽ കർണന്റെ തേരോട്ടി ശല്യരാണ്. ആ ശല്യര് തന്നെയാണ് കർണൻ അവസാനം മരണത്തിന് കാരണം. കൂടെ ഇരുന്ന് ഉപദ്രവിക്കാം. ഈ അഹങ്കൃതി ഗ്രന്ഥി വിബന്ധ സൂക്ഷ്മ ശരീര ചേതോ ഭവ ജീവനാമ, ഈ അഹങ്കൃതി സുഷുപ്തി അവസ്ഥയിൽ എവിടെയോ ചെന്ന് ഒളിക്കുന്നു. അതുകൊണ്ട് സുഷുപ്തിയിൽ നമ്മൾ സുഖമായിരിക്കുന്നു എന്ന് പറയണം. സ്വപ്നത്തിൽ ഇവന്റെ പ്രവൃത്തി നമുക്ക് കാണാം. സ്വപ്നത്തിൽ ഞാനൊരു വ്യക്തിയായി എന്നെ ചിത്രീകരിച്ച് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിപ്പിക്കുന്നത് ഇവനാണ്. ജാഗ്രത്തിൽ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ഇവനാണ്. ഈ അഹങ്കൃതിയെ അറിഞ്ഞാലേ ആത്മവിചാരം ചെയ്യാൻ പറ്റുള്ളൂ. രമണ മഹർഷി പറയുന്ന ആത്മവിചാരം ചെയ്യണമെങ്കിൽ നമുക്ക് ആത്മാവിനെ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇവനെ അറിയണം. പോ ഇവനാണ് നമുക്ക് ആദ്യം പിടിക്കേണ്ട ആള്. അതായത് മനസ്സിന്റെ കണ്ടൻസ്ഡ് ഫോമാണ് ഈ അഹങ്കൃതി. ഒരു തരം ചൊറിച്ചലാണ് ഈ അഹങ്കൃതി, ഡിസ്റ്റർബൻസ് ആണ്. ഇവനെ നമ്മൾ ഒരിക്കൽ കണ്ടാൽ പിന്നെ വ്യവഹാര ദശയിൽ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. അതാണ് ജനകൻ പലവട്ടം ചിന്തിച്ചു, മുക്തി എങ്ങനെ നേടാം, എങ്ങനെ സ്വതന്ത്രനാവാം, എന്തൊക്കെ സാധന ചെയ്താലും ഒട്ടും മനസ്സൊന്നും ശമിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനകൻ പൂന്തോട്ടത്തിൽ തനിച്ചിരുന്ന് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിലവിളിച്ചു അത്രേ, നർത്തനം ചെയ്തു അത്രേ ജനകൻ. പ്രബുദ്ധോഹം പ്രബുദ്ധോഹം ദൃഷ്ടശ്ചോരോയം ആത്മനഃ മനോനാമേഹ ഹന്മേഹം മനസാസ്മി ചിരം ഹതഃ. ഞാൻ ഉണർന്നിരിക്കുന്നു ഉണർന്നിരിക്കുന്നു. പ്രബുദ്ധോഹം, ഞാൻ ഇന്ന് ജാഗ്രതനായിരിക്കുന്നു. ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു എന്ന്. ഇനിയോ എത്രയോ കാലമായി ഉള്ളിലിരുന്നു കൊണ്ട് ജനന മരണത്തിന് കാരണമാക്കിയ കള്ളനെ ഞാൻ ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു. ദൃഷ്ടശ്ചോരഃ, ചോരനെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവൻ ആത്മാവിനെ അറിയാൻ അനുവദിക്കാതെ വിഷമിപ്പിച്ച ആളാണ്. അവന് മനസ്സ് എന്ന് പേര്, അഹങ്കാരം എന്ന് പേര്. ഇനിയിപ്പോ ഞാൻ അവനെ ഹനിക്കണുണ്ട് എന്ന് പറയാം. ഇയാളെ കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാകും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളും ഇവന്റെ കൽപ്പനകളാണ്. ശരീരത്തിനെ ജനനം മരണം മുതലായ ചക്രങ്ങളൊക്കെ ഉണ്ട് എന്ന് ഭ്രമിപ്പിക്കുന്നത് ഇവനാണ്. അഹങ്കാരവശാദ് ആപത്, അഹങ്കാരാദ് ദുരാദയ, അഹങ്കാരവശാദ് ഈഹ, അഹങ്കാരാത് പരോ രിപുഹൂന്ന്. നിങ്ങൾക്ക് സംഗീതം നല്ലവണ്ണം പാടാൻ കഴിയുമെങ്കിൽ അഭിമാനിക്കാം. ചിത്രം നല്ലവണ്ണം വരയ്ക്കാൻ കഴിയുമെങ്കിൽ അഭിമാനിക്കാം. സൗന്ദര്യം ഉണ്ടെങ്കിൽ അഭിമാനിക്കാം. പഠിപ്പ് അറിവ് ഉണ്ടെങ്കിൽ അഭിമാനിക്കാം. അധ്യാത്മജ്ഞാനം ഉണ്ടെങ്കിൽ അഭിമാനിക്കാൻ പറ്റില്ല. അഭിമാനവും അധ്യാത്മജ്ഞാനവും ഒന്നിച്ചു പോവുകയില്ല. എന്താന്ന് വെച്ചാൽ അഭിമാനം ആണ് ഇവന്റെ സ്വഭാവം. ഇവൻ സൂക്ഷ്മമായി ഏതെങ്കിലും രീതിയിൽ ഉള്ളിലുണ്ടെങ്കിൽ വിഷമിപ്പിക്കും, ദുഃഖിപ്പിക്കും. ഈ അഭിമാന രൂപത്തിൽ, അഹങ്കാര രൂപത്തിൽ, അതിന്റെ സ്ഥൂല രൂപമാണ് ദർപ്പം, ദമ്പം, ഇതൊക്കെ അത് സ്ഥൂലം. സൂക്ഷ്മരൂപം ഉള്ളില് ഇരുന്നുകൊണ്ടേയിരിക്കും, പലവിധത്തിലും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രകൃതിയുമായി നമ്മളുടെ സംബന്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പ്രകൃതിയുമായി സംബന്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ശരീരവുമായി സംബന്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മനസ്സുമായി സംബന്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് സാധകന്മാരെയോ കിട്ട് വലപ്പിക്കും, വിഷമിപ്പിക്കും. അപ്പൊ ഈ അഹങ്കൃതിക്ക്, അഹങ്കൃതി എവിടെ നിന്നുണ്ടായി, അവന്റെ ഉത്പത്തി സ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ ബഹിർവിഷയങ്ങളെ അനുഭവിക്കുന്നതിൽ നിന്നാണ് ഈ അഹങ്കൃതി ഉണ്ടായത്. ഉരുപറ്റി ഉണ്ടാം ഉരുപറ്റി നിൽക്കും, உருப்பற்றி உண்டு மிக ஓங்கும், உருவிட்டு உருப்பற்றும், தேடினால் ஓட்டம் பிடிக்கும் உருவற்ற பேய் அகந்தை. ஓர் ரூபோத்பவோ ரூபததி பிரதிஷ்டோ ரூபாசனோ தூதகிரகீத ரூபஹ ஸ்வயம் விரூபஹ ஸ்வவிசார காலே தாவதி அஹங்கார பிசாச ஏஷஹ.
1: ஓம் நமசிவாய. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.

三分之一，二十。വിഭാവദേവ കുലം പ്രതീതാപ്ലാഡനാമിത്മൃത്തുണ്ടോനോപാധീയത അഭാവശബ്ദ ബുദ്ധ്യാനുവർത്തിച്ച ഫലാദ പ്രസജ്ജീത അന്നദ്വേദസ്യതോ നാസദഃ സദസ്പത്തി യഥപ്യാഹുർ മൃദ്ബുദ്ധി ഘടബുദ്ധേഹി നിമിത്തമിതി മൃദ്ബുദ്ധിർ ഘടബുദ്ധേഹി കാരണമുച്യതേ നദ് പരമാർത്ഥേവ മൃദ് ഘടോ വാസ്തീതി തഥവി മൃദ്ബുദ്ധി വിദ്യമാനായ ഘടബുദ്ധിഹി കാരണമിതി നാസദഃ സദുത്പത്തി. നാസദഃ സദുത്പത്തി അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അസ്വത്തിൽ നിന്ന് സ്വത്ത് ഉണ്ടാവുന്നില്ല, ശൂന്യത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ ആദ്യം പറഞ്ഞ് സദൈവ സൗമ്യ, എല്ലാം സത്തായിരുന്നു സൃഷ്ടിക്കുന്നു, അത് കഴിഞ്ഞു അസദൈവ, അങ്ങനെ ഒരു പക്ഷം പറഞ്ഞു എല്ലാം അസത്തായിരുന്നു. അവിടെ ചോദ്യം വന്നു എങ്ങനെ അത് സംഭവിക്കും, അസത്തിൽ നിന്ന് ശൂന്യത്തിൽ നിന്ന് എങ്ങനെ സൃഷ്ടി ഉണ്ടാവും, സാധ്യമല്ല എന്നുള്ളത് പറഞ്ഞു. ഇനി മറ്റു തരത്തിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്താണ് മൃദ്ബുദ്ധി ഘടബുദ്ധി നിമിത്തം? ഒരു ചിന്താഗതിയാണ്. ഘടബുദ്ധിക്ക് നിമിത്തമായിരിക്കുന്ന എന്താണ്? മൃദ്ബുദ്ധിയാണ്. അതുകൊണ്ട് മൃദ്ബുദ്ധി ഘടബുദ്ധി കാരണം പാത്രം എന്നുള്ള ബോധം, അതിന് കാരണമായിരിക്കുന്നത് മണ്ണെന്നുള്ള ബോധം. മണ്ണെന്നുള്ള ബോധത്തിൽ നിന്നും പാത്രം എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അതായത് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നു ബാഹ്യമായിട്ട്. വാസ്തവത്തിൽ മണ്ണിൽ നിന്ന് വേറിട്ട് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. പാത്രം എന്ന് പറഞ്ഞ് രണ്ടാമതൊരു വസ്തു ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ എന്താ മണ്ണ് ആ പാത്രം എന്ന് പറയുന്നത്? പാത്രം എന്നുള്ള ഒരു ബോധം. അങ്ങനെയും ചിന്തിക്കാം, ഇത് പാത്രം എന്നുള്ള ഒരു ബോധം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ബോധം ഉണ്ടായി? കാരണം മണ്ണെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നുണ്ട്. പാത്രം എന്ന് പറയുന്ന ബോധം ഉണ്ടാകുക, മണ്ണെന്നൊരു ബോധം ഉണ്ടാകാതിരിക്കുക സംഭവിക്കത്തില്ല. പാത്രമാണെന്ന് അറിയുന്നവൻ അറിയുന്നുണ്ടെന്താണ്? ഇത് മണ്ണിൽ നിന്നുണ്ടായതാണോ?

പൂർണ്ണമായും അദ്വൈതത്തോട് യോജിക്കുന്നതല്ല, പക്ഷേ ഏകദേശം അത് യോജിക്കും. തദവി മൃദ്ബുദ്ധി വിദ്യമാനായ ഘടബുദ്ധിയെ കാരണം ആസ്വദ സർബുദ്ധി പറയുന്നു. അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചാലും എല്ലാം ബോധത്തിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും എന്താണോ, ബോധം സൃഷ്ടിക്കുന്നു. അപ്പോൾ ബോധത്തെ അംഗീകരിക്കുന്നു, ബോധത്തിന്റെ ഉണ്മയെ അംഗീകരിക്കേണ്ടി വരും. ബോധത്തിന്റെ ഉണ്മയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ശൂന്യത്തിൽ നിന്നും സൃഷ്ടി എന്നുള്ളത് സമർത്ഥിക്കാൻ കഴിയില്ല. അതാണ് മൃദ്ബുദ്ധി വിദ്യമാനായ ഘടബുദ്ധി കാരണം. മൃദ്ബുദ്ധി അങ്ങനെ ഒരു ബോധം, മണ്ണെന്നുള്ള ബോധം, തുടർന്ന് പാത്രമെന്നുള്ള ബോധം, ഇങ്ങനെ പോകുന്നു. ബോധത്തിന്റെ ഒരു പരമ്പര, അതിൽ നിന്ന് വേറിട്ട് വസ്തുവില്ല എന്ന് പറയുമ്പോൾ ബോധത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ടും ശൂന്യതയിൽ നിന്നാണ് സർവം എന്ന് സ്വീകരിക്കാൻ സാധ്യമല്ല. മൃദ്ഘടബുദ്ധിയോർ നിമിത്ത നൈമിത്തികതയാ ആനന്ദരി മാത്രം കാര്യകാരണത്വം ഇത് ചെയ്യുന്നതിന് സത്തായി ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. വിജ്ഞാനവാദി എന്ന് പറയുന്നത് അതുപോലെ ക്ഷണിക വിജ്ഞാനം സർവം, അത് മൃദ്ബുദ്ധി ഘടബുദ്ധി, മണ്ണെന്നുള്ള ബോധം, തുടർന്ന് പാത്രമെന്നുള്ള ബോധം, ഇങ്ങനെ ഈ ബോധത്തിൻ്റെ ഒരു പരമ്പരയാണ്. അത് പരസ്പരം കാര്യകാരണത്തില്ല, ഒരു പ്രവാഹം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദീപം പ്രകാശിച്ചുകൊണ്ടിരിക്കും, ജ്വലിച്ചുകൊണ്ടിരിക്കും, അത് ഒരു പ്രകാശകണങ്ങളുടെ ഒരു പ്രവാഹമാണ്. പ്രകാശകണങ്ങൾ നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു ആ ഒരു ദീപം എന്ന് പറയുന്നു. അത് ഒരു പ്രകാശകണം ത്തിന്റെ കാര്യമില്ല അടുത്ത് വരുന്ന പ്രകാശം, ഒരു പ്രകാശകണത്തിൽ നിന്ന് അടുത്തുണ്ടാകുന്നില്ല. അത് പരസ്പരം കാര്യകാരണ ബന്ധമില്ല, അത് പ്രകാശിക്കുന്നു മാത്രമാണ്, ഒന്നിനൊന്ന് കാരണമല്ല. ആ സമയം അതിലൊരു നൈരന്തിര്യം ഉണ്ട് തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ദീപം പ്രകാശിക്കുന്നു. അത് അല്ലെങ്കിൽ ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ജലത്തിന്റെ ഓരോ കണങ്ങളും തുടർച്ചയെ സഞ്ചരിക്കുന്നതിനാണ് ജലപ്രവാഹം പറയുന്നത്. അതിനോക്കിട്ട് പറഞ്ഞു ഇതൊരു നദിയാണ്, ഗംഗയാണ്, യമുനയാണ്, എന്താ അതിലെ ഒരു കണത്തിൽ നിന്നാണോ മറ്റൊരു കണം ഉണ്ടാകുന്നതല്ല, പല കണങ്ങളും ഒരുപോലെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഇതെന്താണ് ബോധത്തിന്റെ ഒരു പ്രവാഹം. ഇതിൽ നിന്ന് വേറിട്ട് വസ്തുക്കളൊന്നുമില്ല, വിജ്ഞാനം മാത്രം, പരസ്പരം കാര്യകാരണ ബന്ധവും ഒന്നുമില്ല. അതൊക്കെ നമ്മൾ അവർ പറയുന്നതാണ് സംവൃതി കൊണ്ട് കൽപ്പിക്കുന്നതാണ്. എന്നാൽ ക്ഷണികമാണ് എന്ന് ബോധന്മാർ പറയുന്നു. അതിന് ക്ഷണിക വിജ്ഞാനവാദത്തെ ഇവിടെ അതുപോലെ ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ഒരു ഭേദത്തെ ഇവിടെ കാണിക്കുകയാണ്. മൃദ്ഘട ബുദ്ധിയോർ നിമിത്ത നൈമിത്തികയോ ആനന്ദരി മാത്രം അതോ കാര്യകാരണത്വം, ഇത് പരസ്പരം ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു, കാര്യകാരണത്വമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലോ. എന്നുവെച്ചാൽ അതും ശൂന്യതയിൽ നിന്ന്, ഓരോ കണങ്ങളും ഏതോ ശൂന്യതയിൽ നിന്ന് പ്രകടമാകുന്നു. ദീപം ഇതെവിടെ നിന്ന് വരുന്നു എന്നാർക്കറിയാം, ജ്വലിക്കുന്നു എന്ന് മാത്രം അറിയാം. അതേതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വരുന്നതായി കാണുന്നില്ല, എന്താണ് ശൂന്യതയിൽ നിന്നാണ്. എവിടെ നിന്നാണോ അത് വന്നത്, അത് ശൂന്യമാണോ, അത് കാര്യകാരണത്തിൽ വിളിച്ചിരുന്ന ബുദ്ധിനാം നൈരന്തര്യഗമ്യമാരി വൈനാശികാനാം ബഹൃദൃഷ്ടാന്ത പറഞ്ഞു. ഇതിനൊന്നും യുക്തിയില്ല, ഇത് വെറും കൽപ്പനകൾ. ഇങ്ങനെ ബുദ്ധിയുടെ പ്രവാഹമാണ്, ആ പ്രവാഹത്തിന് പരസ്പരം കാര്യകാരണമില്ല. പ്രവാഹത്തിന് ദൃഷ്ടാന്തം പറയാൻ ദൈവവും ജനവും, പക്ഷെ പറയുന്നത് പോലെ അവർക്ക് പരസ്പരം കാര്യ

0: ഭാവം ഇല്ല, അത് ക്ഷണികമാണ് എന്നൊന്നും ആ ദൃഷ്ടാന്തത്തിലൂടെ സമ്മർദ്ദിക്കാൻ സാധ്യമല്ല. എവിടെയെല്ലാം ഈ പ്രവാഹവും മറ്റും കാണുന്നുണ്ട് അവിടെയെല്ലാം പരസ്പരം കാര്യകാരണ ഭാവമുണ്ട്, യുക്തിയില്ലാന്നർത്ഥം. അത കുതസ്തു ഖലു സ്വാമ്യേവം കഥം കേന പ്രകാരേണ ആസ്തുതാസ്തു. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നത് ഇതെല്ലാ വഴിക്ക് ചിന്തിച്ചാലും ഇത് ശൂന്യതയിൽ നിന്നാണ് ഇത് പ്രകടമായതെന്നുള്ളതിന് യുക്തിയില്ല. അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് കഥം കേന പ്രകാരേണ ആസ്തുതാസ്തു, ഇതെങ്ങനെ സംഭവിക്കും, ശൂന്യത്തിൽ നിന്നുണ്ടാകാൻ വഴിയില്ല. അസദവസ്ഥിതത്വന കശ്ചിത വിദിഷ്ടാന്ത പ്രകാരവും അസ്തിത്വ അഭിപ്രായം. താല്പര്യം ഇതാണ്, ശൂന്യത്തിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയും ഇല്ല. ദൃഷ്ടാന്തപ്രകാരം അതല്ല, അതുകൊണ്ടത് അസംബന്ധമാണ്. ഏവം അസദ്വാദിപക്ഷം ഉന്മധ്യ ഉപസംഹരതി സത്യവസ്വന്ന ഇതമതി ആസീതി സ്വപക്ഷ സിദ്ധി. ഇങ്ങനെ അസദ്വാദിപക്ഷത്തെ ഉന്മധ്യ നിശേഷം ഖണ്ഡിച്ചിട്ട് ഉപസംഹരതി ഉപസംഹരിക്കുന്നു. എന്താണോ സത്വേവ സ്വമീതമതി ആസീത്, ഇത് സത്ത് തന്നെയായിരുന്നു, മറ്റൊന്നുമല്ല. സ്വപക്ഷ സിദ്ധി, അതാണ് സിദ്ധാന്തം. ശ്രുതിയുടെ പക്ഷമാകാം. ഭാഷ്യകാരൻ ഈ ഖണ്ഡന മണ്ഡനങ്ങളൊക്കെ നടത്തുന്നത്, വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം നിലയ്ക്കല്ല, ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ്. ശ്രുതി അങ്ങനെ ഒരു വഴിയാ സ്വീകരിച്ചിരുന്നത്. ശ്രുതി പറയുന്നു ഇത് അസത്തിൽ നല്ല ഉണ്ടായത്, രണ്ടു പക്ഷവും കാണിച്ചു, സത്തിൽ നിന്നുണ്ടായി അസത്തിൽ നിന്നുണ്ടായി, എന്നിട്ട് അതിനെ നിഷേധിച്ചു ശ്രുതി. അതിന്റെ വ്യാഖ്യാനത്തിൽ സ്വാഭാവികമായിട്ട് ആ നിഷേധം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭാഷ്യകാരൻ മനഃപൂർവ്വം വിജിഗീഷ മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്ന ആഗ്രഹം കൊണ്ട് നടത്തുന്നല്ല എന്നാണ് പറയുന്നത്. ശ്രുതിക്കനുസരിച്ച് പറയുന്നു, ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞു, അത് ആവശ്യമാണെന്ന് നോക്കും മനസ്സിലായി. കാരണം മുമ്പ് പറഞ്ഞതുപോലെ വികല്പങ്ങൾ ഇല്ലാതാക്കുന്നതാണ്, ഭ്രാന്തി ഇല്ലാതാക്കുന്നതിന് അത്തരം ചർച്ച ആവശ്യമാണ്. കേവലമായ ഉപദേശം കൊണ്ട് മാത്രം തത്വത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സ് സ്വയം അജ്ഞാന സംശയ വികല്പങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ അതിൽ കേവലമായ ഉപദേശം, ഈ പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ അല്ലാതെയുള്ള ഉപദേശങ്ങൾക്ക് യാതൊരു പ്രസക്തിയും. ഇത് മനസ്സിലാക്കാതെ പലരും ഭാഷ്യക്കാരന്റെ പേരിൽ ആക്ഷേപം പറയുന്നത് എന്താണോ, ഭാഷ്യത്തിന്റെ രീതി എന്ന് പറയുന്നത് പൂർവപക്ഷ സിദ്ധാന്തമാണ്, ഖണ്ഡനമാണ്, അത് ഓരോ ജീവന്റെയും മനസ്സിന്റെ രീതിയാണ്. മനസ്സ് അതുകൊണ്ടാണ് ഭാഷ്യക്കാരനെ ഖണ്ഡിക്കുന്നത്. എന്തുകൊണ്ട് ഭാഷ്യക്കാരനെ ഖണ്ഡിക്കുമ്പോഴും ഭാഷ്യക്കാരനെ അവർ പൂർവപക്ഷമാക്കുന്നു, തന്റെ സിദ്ധാന്തം കൊണ്ടുവരുന്നു. ഇതൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഭാഷ്യക്കാരൻ ബൗദ്ധനെയും വൈശേഷികനെയും ഒക്കെ പൂർവപക്ഷമാക്കിയപ്പോൾ ഭാഷ്യക്കാരനെ പൂർവപക്ഷമാക്കിയിട്ട് ആൾക്കാർ പറയുന്നുണ്ടാണ് ഭാഷ്യക്കാരൻ അങ്ങനെ ചെയ്തു, അത് ശരിയല്ല. അപ്പോൾ ഈ പറയുന്നവരും അതിൽ നിന്നും ആ ഖണ്ഡന മണ്ഡലത്തിൽ നിന്നും മുക്തരല്ല, പക്ഷെ അതവരെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ഭാഷ്യക്കാരനെ നിഷേധിച്ചാൽ അത് സ്വന്തം നിഷേധം തന്നെയാണ്, താൻ പറയുന്നതിനെ താൻ തന്നെ നിഷേധിക്കുന്നു, ഖണ്ഡിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ സ്വയം ചെയ്യുന്നു. അതിൽ നിന്ന് ആർക്കും മോചിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മനസ്സങ്ങനെയാണ്. മനസ്സിൽ വികല്പം ഉള്ളതുകൊണ്ട് ആ വികല്പത്തെ ദൂരീകരിക്കുന്നതിന് ചർച്ചയിലും ആ വികല്പം വരും. അതിന് അസ്വാഭാവികമായിട്ടൊന്നുമില്ല, ഇത് സ്വാഭാവികമാണ്. എന്നാലും സദ്വാദിനോപി സദ സദുത്പത്തി രീതി നൈവ ദൃഷ്ടാന്തോസ്തിരുത്പത്തി അദർശന, വീണ്ടും സദ്വാദത്തിലേക്ക് വരുന്നു. വാദം എന്ന് വെച്ചാൽ ചർച്ച എന്നുള്ള അർത്ഥമാണ്, നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥം. വാദം, വിവാദം, വഴക്ക് ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം പറയുന്നത്. ഇവിടെ വാദം എന്ന് പറഞ്ഞാൽ ചർച്ച, സദ്വാദം എന്ന് വെച്ചാൽ സത്തിനെ കുറിച്ചുള്ള ചർച്ച, ചിന്ത. ചർച്ച എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിങ്ങനെ വാചകമടിക്കുന്നതല്ല, മനനം. മനനം വിചാരം എന്നാണ് വാദത്തിന്റെ ശരിക്കുള്ള അർത്ഥം. സദ്ഭാഗവും സത്തിനെ കുറിച്ചുള്ള വിചാരം ഇതിനും ആൾക്കാരെ തെറ്റിദ്ധരിക്കും. ശങ്കരാചാര്യ ഒരു വലിയ വാദം പറയുന്ന ആളാണ് എന്ന് പറയുന്നത്, ബുദ്ധിക്ക് ഇരുത്തം വന്ന ആളല്ല എന്ന് വരെ പറയുന്നവരുണ്ട് ആധുനിക വിദ്വാൻമാർ. ഇതെല്ലാം മനസ്സിലാക്കാതെ സദ്വാദം, സത്തിനെ കുറിച്ചുള്ള വിചാരം, ചിന്ത, അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഒരാൾ ജയിക്കാനും വേറൊരാളെ പരാജയപ്പെടുത്താനും ഇല്ല. ജയിക്കണം ഇതിന് സ്വന്തം മനസ്സിന്റെ വികല്പങ്ങൾ, അതിനുള്ള വിചാരമാണ്. ഇവിടെ പ്രതിവാദി എന്ന് പറയുന്നത് തന്റെ മനസ്സ് തന്നെ, അതിന് ജയിക്കേണ്ട ആവശ്യമില്ല. എന്നാല് ആ നിശ്ചിന്തത സാധ്യമാകും, ആ ചിന്തയിലൂടെ സാധ്യമാകും. അതുകൊണ്ട് സദ്വാദത്തെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നു. സദ്വാദിന് സദസദുത്പദ്ധ്യതയിലെ ദൃഷ്ടാന്തം ഇപ്പൊ പറയുന്നു വന്നതിന്റെ താല്പര്യം എന്താണ്? സദൈവ സൂമ്യമുദ്രവാക്കി സത്തായിരുന്നു. അടുത്ത് പറയുന്നു തദൈക്ഷത, അത് ഇങ്ങനെ സങ്കല്പിച്ചു, ആ സങ്കല്പത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി എന്ന് പറയുമ്പോൾ എന്തായി? ഈ സൃഷ്ടി അതും സത്താണ്, സത്തിൽ നിന്ന് സത്തുണ്ടായി, രക്ഷിച്ചതെല്ലാം സത്താണെന്നാണ് പറയും. നേരത്തെ പറഞ്ഞു സത്തിൽ നിന്നുണ്ടായത് അസത്താകാൻ വേണ്ട സത്ത് തന്നെയാണ്. ഇതെല്ലാം സത്താണ്. അപ്പൊ സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നത് എങ്ങനെ? ഇത് നൈവ ദൃഷ്ടാന്തം അസ്തി. നേരത്തെ എന്താ പറഞ്ഞത്? ശൂന്യത്തിൽ നിന്നൊന്നുണ്ടാകത്തില്ല, ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നെല്ല് വിതയ്ക്കേണ്ട കാര്യമില്ല, നെല്ല് ചെടിക്ക്, അല്ലാതെ തന്നെ ഉണ്ടാകും, ശൂന്യത്തിൽ നിന്നുണ്ടാകും. പക്ഷെ നെല്ല് വിതച്ചാലേ നെൽച്ചെടി ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്താ പറഞ്ഞത്? സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു. അവിടെ ഈ ചോദ്യം ചോദിക്കാം, സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രം ഉണ്ടാകുന്നില്ല? ഉണ്ടാകുന്നോ? നമ്മൾ പറയുന്നത് എന്താണ്? സത്തിൽ നിന്നുണ്ടായ സർവവും സത്താണ്. അപ്പോൾ മണ്ണിൽ നിന്നുണ്ടായ പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ, അങ്ങനെയുള്ള ആ പാത്രത്തിൽ നിന്ന് വീണ്ടും വേറൊരു പാത്രം ഉണ്ടാകും, സത്തിൽ നിന്ന് സത്തുണ്ടാവണം. പക്ഷേ ഗ്രഹാന്തര ഉത്പത്തി അദൃശ്യനാണ്, അത് കാണുന്നുണ്ടല്ലോ. സത്യമേവും പറയുന്നു. നിങ്ങൾ ശരിയായ വഴിക്ക് ചിന്തിച്ചു വരികയാണ്. സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചർച്ചയുടെ ഇടയ്ക്ക് സത്യം പാഠം എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൽ പകുതി സത്യം ഉണ്ടെന്നാണ് അർത്ഥാംഗീകാരം. അങ്ങനെ സത്യം എന്ന് പറയുന്നു. ആ സത്യം മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾ പറയുന്നത്, ഏറെക്കുറെ ശരിയാണ്. പിന്നെ സദാ സ്വതന്ത്രം ഉത്പദ്യതേ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സത്തിൽ നിന്നും ഉണ്ടായതെല്ലാം സത്ത് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു എന്നല്ല. പിന്നെന്താണ് കിംദർഹി? എന്താണ് സദൈവ സംസ്ഥാനാന്തരീണ അവതിഷ്ഠത? സത്ത് തന്നെ മറ്റൊരു രൂപത്തിൽ ആകൃതി ഇരിക്കുന്നു എന്നാണ്. അതാണ് സത്തിൽ നിന്ന് ഉണ്ടായത് സത്തെന്ന് പറയുന്നതിന്റെ താല്പര്യം. അവിടെ ആ സത്തിൽ നിന്ന് മറ്റൊന്നുണ്ടായി. ദൃഷ്ടാന്തം പറഞ്ഞല്ലോ സുഷുപ്തി. സുഷുപ്തിയിൽ ആ കേവലം സത്ത് മാത്രമല്ല, അസ്തിത്വം മാത്രം, അവിടെ ഞാൻ മാത്രം എന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല, ഞാനവിടെ ഉണ്ടായി. പിന്നീട് പറയുന്ന അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ജാഗ്രതത്തിലേക്ക് വന്നു, സ്വപ്നത്തിലേക്ക് വന്നു, ഇതെല്ലാം ഏകനായിരുന്ന ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സംഭവിച്ചതല്ല. അവിടെ ഏകനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സത്തായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഉണർന്നപ്പോ ഇവിടെയും ഞാൻ തന്നെയാണ്, മാറ്റമൊന്നും സംഭവിച്ചു. ആ ഞാനിൽ നിന്ന് ഇവിടെ രണ്ടാമതൊരു ഞാനുണ്ടായി. എന്നാ പറയാം സത്തിൽ നിന്ന് സത്തുണ്ടായി. ഇവിടെ എന്താ അനുഭവം? ആ ഞാൻ തന്നെ, സുഷുപ്തനായ ഞാൻ തന്നെ. അവിടെ അസ്തിത്വത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. ഒരേ ഒരു അസ്തിത്വം തന്നെ അനുസ്യൂതമായിരിക്കും. ഞാൻ തന്നെ സ്വപ്നം കാണുന്നത്, സ്വപ്നം കണ്ടത് ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നത് ഞാൻ തന്നെ ഉറങ്ങിയത് അസ്തിത്വം മറ്റൊരു അസ്തിത്വത്തെ സൃഷ്ടിക്കുന്നില്ല. ഇപ്പൊ സത്തിൽ നിന്നുണ്ടായ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണ്? ആ സത്ത് അനുവർത്തിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന സത്ത്, സൃഷ്ടിയിലുണ്ടായിരുന്ന ആ സത്ത് അത് തന്നെ ഇപ്പോഴും ജാഗ്രതയാണ്. ഇതെന്താ മാറ്റം വന്നത്? ഇവിടെ വന്നപ്പോൾ ആകൃതി വിശേഷത്തിന് മാറ്റം വന്നു. ഇവിടെ ഞാൻ തന്നെ, പക്ഷെ ശരീരത്തോടെ, മനസ്സോടെ, ഇന്ദ്രിയത്തോടെ, ബാഹ്യമായ നാമരൂപങ്ങളോടുകൂടി. ഇതാണ് സംസ്ഥാനാന്തരം. ഞാൻ തന്നെയാണ്. ഒന്നയ്ക്ക് മാറ്റം സംഭവിക്കുന്നു, പക്ഷെ എന്തൊക്കെ മാറ്റം സംഭവിച്ചു? അതിനെ പൊതുവെ നമ്മൾ പറയും നാമരൂപാത്മകമായൊരു മാറ്റം സംഭവിച്ചു. സത്തിൽ നിന്നുണ്ടായത് സത്തെന്ന് പറഞ്ഞാൽ ആ സുഷുപ്തിയിൽ നിന്നും ഉണ്ടായിരുന്നു നമ്മൾ കരുതുന്ന ഇതെല്ലാം ആ സുഷുപ്തിയിലാ ഉണ്മ തന്നെയാണ്. ജാഗ്രതത്തിന് സ്വപ്നത്തിന് സർവത്ര ഉണ്മ തന്നെയാണ്. ആ ഉണ്മയിൽ സംസ്ഥാനാന്തരങ്ങൾ, നാനാരൂപങ്ങൾ, ഞാൻ, നീ, പ്രപഞ്ചം, എന്റേത്, ഈ തരത്തിൽ ഇവിടെ മാറ്റം സംഭവിച്ചത് ഈ സംസ്ഥാനത്ത്, ഈ രൂപങ്ങളിലാണ് മാറ്റം സംഭവിച്ചു. തന്റെ അസ്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? ഇല്ല. സത്തിൽ നിന്ന് സ്വത്തുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? അവിടെ സത്യതൊന്നും ഇല്ലാതിരുന്നു. ഇവിടെ ഈ ഞാൻ ഇതെല്ലാം ഉള്ളവനായി പോകുന്നു. രണ്ടിടത്തും എനിക്ക് മാറ്റമില്ല. എന്നിൽ മറ്റെന്തയോ മാറ്റങ്ങൾ സംഭവിച്ചു. അതിനോട് പറയുന്നു സദൈവ സംസ്ഥാനാന്തരേണ അവതിഷ്ഠതെ, ഒന്ന് തന്നെ. അവിടെ അത് ചുരുങ്ങിയിരുന്നു എന്ന് പറയാം, അവ്യാകൃതം എന്ന് പറയുന്നു. ഇവിടെ അത് വികസിച്ചു പ്രപഞ്ചരൂപത്തിലായി. ഒരേ ഒരു സത്ത്, ഒരേ ഒരു തത്വം. അത് ഒരു ശാസ്ത്രം നമുക്ക് ഇനി കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നതല്ല. ഓരോ ജീവന്റെ അനുഭവം പറയുകയാണ്. സർവരും അത് അനുഭവിക്കുന്നു. പുസ്തകം നോക്കി പഠിക്കേണ്ട കാര്യമില്ല. ഉറങ്ങിയ ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നു. അസ്തിത്വം അങ്ങനെയാണ് ഞാനെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. അസ്തിത്വത്തിൽ യാതൊരു മാറ്റവും കാണുന്നു. മാറ്റം ബാഹ്യമായി, അവിടെ അവ്യാകൃതമായി എല്ലാം ചുരുങ്ങിയിരുന്നു, വിനയിച്ചിരുന്നു, ലയിച്ചിരുന്നു, സംസ്കാര രൂപത്തിലിരുന്നു, വാസനാരൂപത്തിലിരുന്നു, അല്ലെങ്കിൽ ഏകീഭൂതമായിരുന്നു. ഏത് ഭാഷയിലും പറയാം, അത് സത്തായിട്ട് തന്നെ ഇരുന്നു. ഇവിടെ ഒന്ന് പോയി അത് വളരെ വികസിച്ചു. അതിനൊരു ഉദാഹരണം പറയുന്നത് ഇതാ സർപ്പ കുണ്ടലി ഭവതി. സർപ്പം എന്ന് പറയുന്നത് നീണ്ടിരിക്കുന്ന ഒരു സാധനം, പക്ഷെ അത് ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട് ചെറിയ പന്തുപോലെ ഇരിക്കുന്നു. ശരിക്കും അത് ചുരുണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് സർപ്പം എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു ഉരുള പോലെ ഇരിക്കും. പക്ഷെ അത് അതിന്റെ ശരിയായ രൂപത്തെ കാണിക്കുമ്പോഴോ നീണ്ടെന്ന് പറഞ്ഞു കിടക്കുമ്പോൾ അപ്പോൾ അത് സർപ്പമാണ്. എന്താ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? രൂപാന്തരം മാത്രമേ സംഭവിച്ചുള്ളൂ. രണ്ടവസ്ഥയിലും സർപ്പം ഒന്നേയല്ല. പക്ഷെ ഒന്നിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് സർപ്പമാണ്, അതിന് നീളമുണ്ട്, അത് ചലിക്കുന്നു, അത് സഞ്ചരിക്കുന്നു, അതിന് പണമുണ്ട്, അതാകെ ഒരു പന്തുപോലായി കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചറിയാൻ പ്രയാസമാണ്. പക്ഷെ രണ്ടവസ്ഥയിലും എന്താണ്? ഒന്ന് തന്നെ. സർപ്പം എന്ന് പറയുന്ന ഒരേ ഒരു വസ്തു. അതിന് ചുരുണ്ടൊരു പന്തുപോലെയാകാം, നീണ്ട അതിന്റെ ശരിയായ രൂപത്തിലും വരാം. അതുപോലെ അത് ചുരുണ്ടൊരു പന്തുപോലെ ഏകീഭൂതമായിരിക്കുന്നതാണ് സൃഷ്ടി. അത് നീണ്ട അതിന്റെ ശരിയായ രൂപത്തെ പ്രകാശിപ്പിക്കുന്നതാണ് പ്രപഞ്ചം. ഇതുപോലെയുള്ള സത്വം സൃഷ്ടിയും കുണ്ടലി ഭൂതി. അതുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു ഒരേ സത്തിൽ തന്നെ. സർപ്പത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ, അതിന് ചുരുണ്ടിരിക്കുമ്പോൾ നീണ്ടിരിക്കാൻ കഴിയത്തില്ല, നീണ്ടിരിക്കുമ്പോൾ ചുരുണ്ടിരിക്കാൻ കഴിയത്തില്ല. രണ്ടും രണ്ടവസ്ഥയിലാണ്. ഇവിടെ സത്ത് അങ്ങനെയല്ല. അത് ഒരേ സമയം തന്നെ കേവലം തൻ മാത്രമായിരിക്കും, അതേസമയം തന്നെ അത് പ്രപഞ്ചരൂപത്തിൽ. ഞാനിപ്പോൾ ഉറങ്ങുന്നു, വേറൊരാൾ ഉണർന്നിരിക്കുന്നു. അനന്തമായ ജീവന്മാർ ഈ സത്തിൽ സുഷുപ്തമായിരിക്കുന്നു, ജാഗ്രതയായിരിക്കുന്നു. സത്തിൽ ഇപ്പോൾ എന്താണ്? ജാഗ്രതയാണോ അത് സുഷുപ്തിയാണോ? എല്ലാമാണ്. അല്ല, ഇതെല്ലാം ഒരു സത്തിലാണ് നടക്കുന്നത്. ഓരോ ജീവഭാവത്തിനും പല രൂപത്തിലിരിക്കുന്നു. ഇരുട്ടുള്ള സ്ഥലത്തെല്ലാം ഉറക്കത്തിലാണ്, വെളിച്ചമുള്ളത്തെല്ലാവരും ഉണർവിലാണ്, അവിടെ തന്നെ ഉറങ്ങുന്നു. സത്തിന്റെ പ്രത്യേകതയാണത്. ഒരേ സമയം അതിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമ ശിവായ.

ഹം യോധയന ൂരാമഗ്രാവാചോമ ശിവാണോചരണ വിശ്വ മഹത്തരം മഹദേവോഷ മഹാം മഹാംസേന്ദ്രമാണ അഗ്നിയോ ഗന്ധപുഷ്കരമാവിവേദം സംഗ്രസ്മോയാഗന്ധമഗ്രേ മാധുരഭിന്ദേ ഗന്ധസ്വരോ